ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ആശ്വിനം 19, കൊല്ലവർഷം 1202, കന്നി 25, 2026 ഒക്ടോബർ 11 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 39 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം, കെ ജനാർദ്ദനൻ പിള്ള അവതരിപ്പിച്ചത്.
1: മഹാത്മാഗാന്ധിയെപ്പോലെ ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള മറ്റൊരു മഹാൻ അടുത്ത കാലത്തെങ്കിലും ജീവിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ നിദാനം പലതാണെങ്കിലും അവയ്ക്കെല്ലാം ആധാരമായത് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതമാണ്. അദ്ദേഹം അനുഷ്ഠിച്ച സാമൂഹ്യ സാധനയാണ്. അതാണ് അദ്ദേഹത്തെ മഹാത്മാവാക്കിയത്. ഇക്കാലത്തേക്ക് ഏറ്റവും പ്രസക്തവും ആവശ്യവുമായ ഒരു സാധനാ രീതി, എല്ലാ മതവിശ്വാസികൾക്കും നാസ്തികർക്ക് പോലും അംഗീകരിക്കാവുന്നത്. അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ പറയുന്നു, ഞാൻ നേടാൻ ഇച്ഛിക്കുന്നത് നേടാൻ ഈ 30 കൊല്ലമായി നിരന്തരം യത്നിക്കുകയും തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ആത്മസാക്ഷാത്കാരമാണ്, ഈശ്വരൻ്റെ മുഖത്തോട് മുഖം കാണാനാണ്, മോക്ഷം പ്രാപിക്കാനാണ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ രാഷ്ട്രീയം, സാമൂഹ്യം, സാമ്പത്തികം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ സദാ ഇടപെട്ടതെന്തിന്?

0: വല്ല കാട്ടിലോ ആശ്രമത്തിലോ ഇരുന്ന് തപസ് ചെയ്യുകയല്ലേ വേണ്ടിയിരുന്നത്? അല്ല തന്നെ, അദ്ദേഹം കാണാൻ ആഗ്രഹിച്ച ഈശ്വരൻ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ആളല്ല. പിന്നെ ആരാണ്? 1931 അദ്ദേഹം പറഞ്ഞു, ഈശ്വരന് ഒരു പൂർണ്ണ വിവരണം നൽകുന്നതിന് മനുഷ്യഭാഷയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ ഈ തീരുമാനത്തിലെത്തിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ സത്യമാണ്. യാതൊന്നിനു മാത്രമാണോ അസ്തിത്വമുള്ളത്? അതാണ് സത്യം. എല്ലാ വസ്തുക്കളും യാതൊന്നിനാലാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? അതാണ് സത്യം. സത്യം ഒന്നു മാത്രമാണ് സനാതനം. മറ്റെല്ലാം നൈമിഷികമാണ്. അതിന് രൂപമോ ആകാരമോ വേണമെന്നില്ല. അത് ശുദ്ധമായ ബോധമാണ്, ശുദ്ധമായ ആനന്ദം. എന്താണ് ആ സത്യം എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങളുടെ ഉള്ളിലുള്ള ശബ്ദം എന്താണോ പറയുന്നത് അത് തന്നെ സത്യം. തന്നെ ഉള്ളിലുള്ള സത്യത്തിൻ്റെ ശബ്ദം ഗ്രഹിക്കുക അത്ര എളുപ്പമല്ല. വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു അത്. അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം തുടങ്ങിയ യമനിയമാനുഷ്ഠാനങ്ങൾ ചിരകാലമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതിനാണല്ലോ. തികഞ്ഞ വിനയത്തോടെ തങ്ങളെ തന്നെ ശൂന്യമാക്കി തീർക്കാൻ കഴിയുന്നവർക്കേ യഥാർത്ഥ സത്യം കണ്ടെത്താൻ കഴിയൂ. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മാത്രമേ സത്യത്തെ സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്നാണല്ലോ ഭഗവത്ഗീത പറയുന്നത്. ഈ അഭ്യാസത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെയും സത്യദർശനം. അതുകൊണ്ട് ഓരോ വ്യക്തിയും തൻ്റെ അറിവിനൊത്ത് സത്യത്തെ പിന്തുടരുന്നതിൽ തെറ്റില്ല എന്നല്ല, അതാണ് അയാളുടെ കർത്തവ്യം. അങ്ങനെ സത്യത്തെ പിന്തുടരുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് താനേ തിരുത്തപ്പെട്ടുകൊള്ളും. ഈ ആപേക്ഷിക സത്യം നമ്മുടെ ഓരോ നിമിഷവുമുള്ള ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നാൽ, ഉള്ളിൽ നിന്ന് വരുന്ന ഈശ്വര നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാൻ നാം തയ്യാറായാൽ, നാം പടിപടിയായി ഉയർത്തപ്പെട്ട് സ്വസ്വരൂപമായ സത്യം സാക്ഷാത്കരിക്കാൻ പ്രാപ്തരാകുന്നു. ഊർജ്ജസ്വലമായ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ് ഗാന്ധിജി ഈ തപസ് അനുഷ്ഠിച്ചത്. കർമ്മനിവൃത്തിയും സത്യാന്വേഷണവും പരസ്പര വിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യ സമൂഹത്തിൻ്റെ നടുക്ക് നിന്നുള്ള പ്രവർത്തനത്തിൽ കൂടി മാത്രമേ സത്യാന്വേഷണം സാധിക്കൂ. പ്രവർത്തനമില്ലെങ്കിൽ സത്യപാലനത്തിനോ സത്യധ്വംസനത്തിനോ അവസരമെവിടെ? ഒരു ഈശ്വരഭക്തൻ പരനന്മയ്ക്കായുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുകയും വേണം. ഗാന്ധിജിയുടെ ഈ സത്യാന്വേഷണത്തിൽ എല്ലാ അന്യായങ്ങളോടുമുള്ള എതിർപ്പും അന്തർലീനമായിരുന്നു. അത് തന്നിലോ സഹധർമ്മിണിയിലോ കുടുംബത്തിലോ ഇന്ത്യക്കകത്തോ പുറത്തോ ആവട്ടെ, നിസ്സാരമാണെന്ന് സാധാരണ കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിലും ആ പ്രയോഗം കാണാം. മനുഷ്യരിലെല്ലാം കുടികൊള്ളുന്നത് ഒരേ ഈശ്വരനാണെങ്കിൽ അവരിലുള്ള നീചത്വം കാണുന്നത് അസത്യമല്ലേ? ആ അസത്യത്തെ എതിർത്ത് അവസാനിപ്പിക്കാതെ അതുമായി പൊരുത്തപ്പെടുന്നത് സത്യധ്വംസനമല്ലേ? അയൽവാസിക്കും കൂടി അർഹതയുള്ള ജീവിതോപാധികൾ തൻ്റെ ജീവിത രീതി കൊണ്ട് അപകൃതമായാൽ അത് സത്യനിഷേധമല്ലേ? ഇങ്ങനെ ജീവിതത്തെ നേരിടുന്ന 100,000 കാര്യങ്ങളിൽ നാം സത്യവിരുദ്ധമായി വർത്തിക്കുന്നു, അസത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അസത്യാചരണം പോലെ തെറ്റാണ് അതിനെതിരായി പ്രവർത്തനവും അതിനു വേണ്ടി വരുന്ന ജീവത്യാഗവും ഈശ്വരാരാധന തന്നെ. ഗാന്ധിജിയുടെ സത്യഗ്രഹം ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഈ യുഗത്തിൻ്റെ സാധനയാണ്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് കെ. ജനാർദ്ദനൻ പിള്ള.

0: സമയം 6 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈ സന്ദർശിക്കും. 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ആഫ്രിക്കയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകി യുഎൻ സുരക്ഷാ സമിതി പുനഃസംഘടിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ. എത്യോപ്യയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. സംസ്ഥാനത്ത് ബദൽ ഊർജ്ജ മാർഗ്ഗങ്ങളിലൂടെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാലക്കാട് അട്ടപ്പാടി

ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ ഭാഗമായ മണ്ണാർക്കാട് അഗളി സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര ചെറുകിട മത്സ്യബന്ധനത്തിന് ദേശീയ പ്രവർത്തന പദ്ധതി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിയിലെ ICAR സ്വിഫ്റ്റിൽ കൂടിയാലോചന നടത്തി. മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും മുൻഗണനകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇത്തവണ 11 ദിവസമാണ് ആഘോഷ പരിപാടികൾ. തലശ്ശേരിയിൽ സമാപിച്ച കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല 139 പോയിന്റോടെ ജേതാക്കളായി. 17-ാം തവണയാണ് പയ്യന്നൂർ ചാമ്പ്യൻമാരാകുന്നത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇൻഡോറിൽ വൈകിട്ട് 7-നാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ എഴുതിയ പോവുക പ്രഭാതമേ എന്ന കവിത ആലാപനം ഖാലിദ്, ഉദയഗീതം കെ വി നാരായണസ്വാമി ആലപിച്ച ഉത്സവ പ്രബന്ധകൃതി പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകമായൊരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഓർമ്മച്ചെപ്പ്, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില, 11:02 ബാലലോകം, 10:00 പിന്നാലെ പായുന്ന സ്വപ്നങ്ങൾ, ഹോക്കി താരം ആഗി വിശ്വനാഥുമായുള്ള അഭിമുഖം, 11:30 പഞ്ചാര മിഠായി, കുട്ടികൾക്കുള്ള ചലച്ചിത്രഗാനങ്ങൾ, 12:02 ഗാനമാലിക യുഗ്മഗാനങ്ങൾ, 12:40 പ്രകാശധാര, മൂഡ് സ്വിംഗ്സിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും, നിധിൻ AF സംസാരിക്കുന്നു, 12:50 ചലച്ചിത്രഗാനങ്ങൾ, 1:02 ഈണപ്പൂക്കൂട, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ, 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 ലംഹെ സ്പോൺസർ പരിപാടി, 3:00 തിരൈപ്പൂക്കൾ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി, 4:00 ഗാനാമൃതം, 5:00 ചലച്ചിത്രഗാനങ്ങൾ, 6:02 അറിയിപ്പിനെ തുടർന്നും ചലച്ചിത്രഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, ഹോർട്ടികോർപ്പിന്റെ തേൻ ഗുണനിലവാര പരിശോധനാ ലാബ് പ്രവർത്തന ഉദ്ഘാടനം റിപ്പോർട്ട്, 7:20 ചലച്ചിത്രഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീതസുധ MKS ശിവ, MKS നടരാജൻ എന്നിവർ അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, കെ ജനാർദ്ദനൻ പിള്ള അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:05 വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പാണ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8°C, കുറഞ്ഞ താപനില 24.1°C, പെയ്ത മഴ 20.2 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 25.1°C, പെയ്ത മഴ 4 mm. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ഉഷമലടിയിൽ നിങ്ങൾ കേട്ടത് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത. ആലപിച്ചത് ഖാലിദ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് കെ വി നാരായണസ്വാമി ആലപിക്കുന്ന ഉത്സവ പ്രബന്ധ കൃതികൾ കേൾക്കാം. ആദ്യമായി പങ്കജനാഭോത്സവ ആഘോഷം എന്ന് തുടങ്ങുന്ന കൃതി കേൾക്കാം.

0: കെ വി നാരായണസ്വാമി ആലപിച്ച ഉത്സവ പ്രബന്ധ കൃതികളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ
3: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ ഗായകൻ കൃഷ്ണൻ ഗുരുവായൂർ അതിഥിയായി പങ്കെടുക്കുന്നു.
4: ഒരു ഒറ്റമുറിയുള്ള ഒരു വീട് കിട്ടി, ഒരു അടുക്കള ഒരു മുറി. ഇതില് ഞങ്ങളൊരു 5 അംഗങ്ങൾ, ഒരു പെങ്ങള്, 4 ആങ്ങളമാര്, അച്ഛനമ്മ ഒക്കെ കൂടി ആ വീട്ടിൽ താമസിക്കുകയാണ്. അവിടെ നിന്നാണ് ജീവിതം ആരംഭിക്കുന്നത്. ഒറ്റയ്ക്കിട്ട് വെക്കുക, കല്യാണ പാർട്ടി, വിളമ്പാൻ പോവും, അങ്ങനെ ഓരോരോ തൊഴിലുകൾ ചെയ്ത് അങ്ങനെ കയറി.
3: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ
2: ശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക, വഴി കാട്ടുക നാരായണ രൂപം.
5: നമസ്തേ. അനന്തപുരിയിൽ ഇനിയൊരു ഗാനം കേൾക്കാം. മണ്ണ് എന്ന ചിത്രത്തിനായി പി സുശീല, ബ്രഹ്മാനന്ദൻ, സെൽമ ജോർജും സംഘവും പാടിയത്. രചന ഡോക്ടർ പവിത്രൻ, സംഗീതം എ.ടി. ഉമ്മർ.

ഏവർക്കും പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ദിവസങ്ങളായി നടക്കുന്ന സമരങ്ങളുടെ തുടർച്ചയായി സിജെപിയിലെ പ്രധാന നേതാക്കളെ ഇന്നലെ രാവിലെ 10:30 ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു. സൌദി തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെ ഹൂതികളുടെ അതിരൂക്ഷ ആക്രമണത്തിൽ 12-ലേറെ പേർക്ക് പരിക്കേറ്റു. ന്യൂഡൽഹിയിലെ പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടികൾ ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പ്രത്യേക സിറ്റിംഗ് നടത്തി പരിഗണിക്കും. മൃദംഗ മാന്ത്രികൻ ഗുരുവായൂർ ദൊരൈ അന്തരിച്ചു. പുതുക്കോട്ട ശൈലിയിലെ മൃദംഗവാദകരിൽ അതുല്യ പ്രതിഭ. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അന്തരിച്ചത്. 91 വയസ്സായിരുന്നു. റഷ്യൻ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്ക് US-ൽ 100% ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന ഭീഷണിക്കിടെ റഷ്യയിൽ നിന്ന് ഡീസൽ വാങ്ങാൻ US തീരുമാനിച്ചു. നവരാത്രി പൂജകൾക്കായി തമിഴ്നാട്ടിലെ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് ആരംഭിച്ച വിഗ്രഹ ഘോഷയാത്രയ്ക്ക് പുഷ്പവൃഷ്ടിയുടെ കളിക്കവിളയിൽ സ്വീകരണം നൽകി. ISL ആദ്യ മത്സരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർ കാശിയെ വൈകിട്ട് 5 പൂനെ ബാലേവാടി ശ്രീ ശിവഛത്രപതി സ്പോർട്സ് കോംപ്ലക്സിൽ വെച്ച് നേരിടും.

0: വാർത്താ അവലോകനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കേരള കൗമുദി സബ് എഡിറ്റർ കെ എസ് സുജിലാൽ.
1: വിവിധ വകുപ്പുകളിലായി സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്ന 2.76 ലക്ഷം ഫയലുകൾ സമയബന്ധിതമായി തീർപ്പാക്കാൻ ജനസ്പർശം എന്ന പേരിൽ ഫയൽ അദാലത്തിന് സർക്കാർ. ഈ മാസം 15 മുതൽ December 31 വരെയാണ് അദാലത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫയൽ നീക്കത്തിലും തീരുമാനമെടുക്കുന്നതിലുമുള്ള പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമുണ്ടാക്കും. യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ 100-ദിന കർമ്മപദ്ധതി പൂർത്തിയായതിനു പിന്നാലെയാണ് ഫയൽ അദാലത്ത് പ്രഖ്യാപിച്ചത്. അദാലത്തിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നതും വേഗത്തിൽ തീർപ്പാക്കേണ്ടതുമായ ഫയലുകൾക്കാണ് മുൻഗണന. വകുപ്പ് തലത്തിലായിരിക്കും അദാലത്ത്. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ പ്രധാന തസ്തികയിലേക്ക് PSC നടത്തിയ പരീക്ഷയിലെ മൂല്യനിർണയ ക്രമക്കേട് പുറത്തുകൊണ്ടുവന്ന പരാതിക്കാരനായ കെ ശ്യാമകൃഷ്ണന് പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ 1-ാം സ്ഥാനം. ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷൻ ചീഫ് തസ്തികയിൽ മുൻപ് 1-ാം റാങ്കോടെ ജോലിയിൽ പ്രവേശിച്ച അരുൺ ജെ പ്രതാപ് 5-ാം സ്ഥാനത്തായി. സമഗ്ര ആഗോള നിയമവ്യവസ്ഥയ്ക്കായി ധീരതയോടെ നിലകൊണ്ട ഇന്ത്യൻ വംശജയും UN മുൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുമായിരുന്ന ദക്ഷിണാഫ്രിക്കൻ നിയമവിദഗ്ധ നവനീതം പിള്ളയ്ക്ക് ഇക്കൊല്ലം സമാധാന നോബൽ. നവിയുടെ മാതാപിതാക്കളുടെ കുടുംബം 1890 തമിഴ്നാട്ടിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് കുടിയേറിയവരാണ്. ഡർബനിൽ ജനിച്ചു വളർന്ന നവി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി, അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണൽ ഫോർ റുവാണ്ട, ദക്ഷിണാഫ്രിക്കൻ ഹൈക്കോടതി തുടങ്ങിയ നിരവധിയിടങ്ങളിൽ ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചു. നിലവിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ മ്യാൻമാർ വംശഹത്യാ കേസുമായി ബന്ധപ്പെട്ട അഡ്കോക്ക് ജഡ്ജിയാണ്. വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരത്തിന് അമേരിക്കയിലെ കാൾ ഡൈസറോ, ജർമ്മനിയിലെ പീറ്റർ ഹെഗമൻ, ജോർജ് നാഗൽ എന്നീ ഗവേഷകർ അർഹരായി. ന്യൂറോ സയൻസിൽ വിപ്ലവം സൃഷ്ടിച്ച ഒപ്റ്റോജനറ്റിക്സ് എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതിനാണ് അംഗീകാരം. രസതന്ത്രത്തിലെ ഏറ്റവും നിഗൂഢതകളിലൊന്നായ ഹോമോ കൈറാലിറ്റി എങ്ങനെ രൂപപ്പെടുന്നു എന്നതിന് പ്രായോഗിക പരിഹാരം കണ്ടെത്തിയ ഹെൻറി ബിഗഗനും കെൻസോ സോയിക്കും രസതന്ത്ര നോബൽ ലഭിച്ചു. ഭൗതികശാസ്ത്രത്തിൽ ബെൽജിയൻ അമേരിക്കൻ കണികാശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൽസന് നോബൽ സമ്മാനം ലഭിച്ചു. റാഗിംഗ് തെളിഞ്ഞാൽ റാഗിംഗ് നിരോധന നിയമപ്രകാരം ശിക്ഷിക്കുന്നതിന് പുറമെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കുകയും 3 വർഷത്തേക്ക് മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശനം നിരോധിക്കാനും തീരുമാനം. ഇതുൾപ്പെടെ റാഗിംഗ് തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ദേഹനിന്ദ അടക്കം റാഗിംഗിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അക്കാദമിക് പ്രവർത്തനം സീനിയർ തടസ്സപ്പെടുത്തുന്നതിനും റാഗിംഗിൽ ഉൾപ്പെടുത്തും. ഡിജിറ്റൽ റാഗിംഗും ഗുരുതര കുറ്റമാക്കിയിട്ടുണ്ട്. ആലോചനയില്ലാതെ മുൻ സർക്കാർ നടപ്പാക്കിയ തദ്ദേശ പൊതു സർവീസ് സർക്കാർ പുനഃപരിശോധിക്കുകയാണെന്നും പോരായ്മ തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പദ്ധതി വേണ്ടെന്ന് വയ്ക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. പൊതു സർവീസിന്റെ ബുദ്ധിമുട്ട് അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക പൂർണ്ണമായി നൽകുമെന്ന വാക്ക് സർക്കാർ പാലിക്കും. പങ്കാളിത്ത പെൻഷൻ, ലീവ് സറണ്ടർ തുടങ്ങിയ വിഷയങ്ങളും പരിഗണനയിലാണ്. ഫ്ലൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ കുത്തേറ്റിട്ടും ധൈര്യം കൈവിടാതെ പോരാടിയ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനും നഗരശുചിത്വത്തിന്റെ കാവൽക്കാരായ ശുചീകരണ തൊഴിലാളികൾക്കുള്ള ആദരമായി പോസ്റ്റ് കവർ പുറത്തിറക്കി തപാൽ വകുപ്പ്. ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗാണ് കവറുകൾ പുറത്തിറക്കിയത്. സമാനതകളില്ലാത്ത ധീരതയ്ക്കും നിസ്വാർത്ഥ സേവനത്തിനും അഭിവാദ്യം എന്ന പ്രമേയത്തിലുള്ളതാണ് പ്രത്യേക കവർ. നിക്ഷേപ വാഗ്ദാനങ്ങൾ എന്തുകൊണ്ട് വഴിയിൽ കിടക്കുന്നെന്നും തീരുമാനമാവാത്തത് എന്തുകൊണ്ടാണെന്നും അറിയാനുള്ള സംവിധാനം കൂടി ഡാറ്റ ഗ്രിവൺ ഗവേൺസിന്റെ ഭാഗമായി ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വകുപ്പുകളിൽ ഇതു സംബന്ധിച്ച കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും ഓഫീസുകളിൽ അറിയാനാവും. പദ്ധതികളിലെ കാലതാമസവും അറിയാം. തുറമുഖ സിറ്റി പദ്ധതിയിൽ രാജ്യത്തും വിദേശത്തു നിന്നും നിരവധി നിക്ഷേപകരെത്തുന്നു. പല സർക്കാരുകളും നിക്ഷേപ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. സ്വകാര്യ കമ്പനികൾ വരുമ്പോൾ ടെൻഡറോ താൽപര്യപത്രമോ വേണം. സിംഗപ്പൂർ ചാങ്കി എയർപോർട്ടിലേതുപോലെ കൊച്ചിയിൽ അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്റർ വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ CBIയുടെ തുടർ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. തുടരന്വേഷണം തള്ളിയ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയാണ് ചീഫ് ജസ്റ്റിസ് G ഗിരീഷിന്റെ നടപടി. അഡീഷണൽ SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഫോക്സിന്റെ 2026 ഇന്ത്യയിലെ 100 അതിസമ്പന്നരുടെ പട്ടികയിൽ വ്യക്തിഗത മലയാളികളിൽ ലൂലു ഗ്രൂപ്പ് ചെയർമാൻ MI യൂസഫലി 1-ാമത്. 7 മലയാളികളാണ് ഇന്ത്യൻ അതിസമ്പന്നരുടെ പട്ടികയിൽ ഉൾപ്പെട്ടത്. ദേശീയതലത്തിൽ യൂസഫ് അലി 47-ാം സ്ഥാനത്താണ്. ദേശീയതലത്തിൽ 5.75 ബില്യൺ ഡോളർ, അതായത് ഏകദേശം 55,200 കോടി രൂപയാണ് യൂസഫ് അലിക്ക്. ടെക്നോ പാർക്ക് പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി സച്ചിൻ കുമാർ യാദവ് ചുമതലയേറ്റു. കെഫോൺ മാനേജിംഗ് ഡയറക്ടറുടെ അധിക ചുമതലയുമുണ്ട്. ടെക്നോ പാർക്ക് സിഇഒ ആയിരുന്ന സന്ദീപ് കുമാർ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് സച്ചിൻ കുമാറിന്റെ നിയമനം. 2020 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ വയലാർ പുരസ്കാരം നോവലിസ്റ്റ് ആർ രാജശ്രീക്ക്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് അവാർഡ്. ആത്രേയകം എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ എണ്ണക്കമ്പനിയായ നായാര എനർജി പെട്രോളിന് ഒറ്റയടിക്ക് 5 രൂപയും ഡീസലിന് 3 രൂപയും വർദ്ധിപ്പിച്ചു. ഇതോടെ കൊച്ചിയിൽ പെട്രോളിന് 118.89 രൂപയും ഡീസലിന് 105.50 രൂപയുമായി. സ്വകാര്യ എണ്ണക്കമ്പനികളായ ജിയോ, BPയും പൊതുമേഖലാ എണ്ണക്കമ്പനികളും വില വർദ്ധിപ്പിച്ചിട്ടില്ല. ഒരു തരത്തിലും മാനസാന്തരപ്പെടില്ലെന്ന് ഉറപ്പുള്ള കുറ്റവാളിക്ക് മാത്രമേ വധശിക്ഷ വിധിക്കാൻ പാടുള്ളൂവെന്ന് സുപ്രീംകോടതി. 2018 6-വയസ്സുകാരിയെ രണ്ടാനച്ഛൻ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിലാണ് നിലപാട് വ്യക്തമാക്കിയത്. വായ്പാ നിരക്ക് കൂട്ടി റിസർവ് ബാങ്ക്. ബാങ്ക് വായ്പ എടുത്തവർക്കും എടുക്കാനിരിക്കുന്നവർക്കും വർധന ബാധിക്കും. 2021 ഫെബ്രുവരിക്ക് ശേഷമുള്ള ആദ്യ വർധനയാണിത്. ഭവന വായ്പ, വ്യക്തിഗത വായ്പകൾ അടക്കമുള്ള എല്ലാ റീറ്റെയിൽ വായ്പകളുടെയും പലിശ നിരക്ക് 0.25% വർദ്ധിക്കും. ശബരിമലയിൽ സന്നിധാനത്ത് ഭക്തർക്ക് മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം വിപുലീകരിച്ചു. തുലാം മാസ പൂജ മുതൽ ദിവസവും 400 മുറികൾ ഉപയോഗിക്കാനാകും. 190 മുറികളാണ് ഓൺലൈനായി നേരത്തെ ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. ബാക്കി മുറികൾ സന്നിധാനത്തെ അക്കോമഡേഷൻ ഓഫീസ് വഴിയാണ് ഇതുവരെ അനുവദിച്ചിരുന്നത്. 600 നീണ്ട അഭിനയ ജീവിതത്തിൽ കരുത്തുറ്റ കഥാപാത്രങ്ങളെ അഫ്രപാളിയിലെത്തിച്ച അതുല്യ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. 2013 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. മറാത്തി നാടകരംഗത്ത് സജീവമായിരുന്ന അദ്ദേഹം 1978 പുറത്തിറങ്ങിയ ഗമൻ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് എത്തിയത്. പ്രകാർ എന്ന ചിത്രത്തിനു വേണ്ടി സൈനിക പരിശീലനം നേടിയ അദ്ദേഹം കാർഗിൽ യുദ്ധകാലത്ത് അതിർത്തിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വിലനിർണ്ണയ പട്ടികയിൽ പെടാത്ത ചില ക്യാൻസർ മരുന്നുകളുടെ വില 70% വരെ കുറഞ്ഞേക്കും. 110 ക്യാൻസർ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി 30% കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചതോടെയാണിത്. രോഗികൾക്ക് വർഷം ഏകദേശം 2,500 കോടിയുടെ ലാഭമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വ്യോമയാന ഇന്ധന വില വർധന കണക്കിലെടുത്ത് ഇൻഡിഗോയ്ക്ക് പിന്നാലെ എയർ ഇന്ത്യ എക്സ്പ്രസ്, ആകാശ് എയർലൈൻ എന്നിവയുടെ ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളിൽ ചെലവേറും. ആഭ്യന്തര സർവീസിൽ ദൂരത്തിനനുസരിച്ച് 400 മുതൽ 1,200 രൂപ വരെ വർധനവാണ് ഉണ്ടാകുക. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടിയുടെ അധിക ഫണ്ട് അനുവദിച്ചു. ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിന് 307.10 കോടിയുടെ അധിക അനുമതിയും കാരുണ്യ ബലവനൻ ഫണ്ടിന് 293.62 കോടിയുമാണ് അനുവദിച്ചത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് വകയിരുത്തിയ 592 കോടിയുടെ ബഡ്ജറ്റ് വിഹിതത്തിന് പുറമെയാണിത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ കോടികളുടെ പെൻഡിംഗ് ക്ലെയിം തീർപ്പാക്കാനും പദ്ധതി പ്രവർത്തനം സാധാരണ നിലയിലാക്കാനുമാണ് അധിക ഫണ്ട് വകയിരുത്തിയത്. വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പാക്കുന്ന 2-ാം ഭൂപരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കും. ഇതിനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ രൂപീകരിച്ച 5-അംഗ സമിതിയുടെ ആദ്യ യോഗം റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്നു. മുൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ AT ജെയിംസ് ആണ് സമിതി ചെയർമാൻ. പകരം വയ്ക്കാനില്ലാത്ത രാജ്യാന്തര കരിയറിന് പൂർണ്ണ വിരാമമിട്ട് ലയണൽ മെസ്സി പടിയിറങ്ങി. വിടവാങ്ങൽ മത്സരത്തിൽ 1 ഗോളും 2 അസിസ്റ്റുമായി ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച 39-കാരൻ മെസ്സി ആഫ്രിക്കൻ രാജ്യമായ ബെനിനെതിരെ അർജന്റീനയ്ക്ക് സമ്മാനിച്ചത് 3-0 എന്ന ആധികാരിക ജയം. 208 രാജ്യാന്തര മത്സരങ്ങളിലൂടെ 126 ഗോളുകൾ നേടി. 67 അസിസ്റ്റുമായി ടീമിനെ നയിച്ച് 11 ഹാർട്രിക്ക് നേടിയിട്ടുണ്ട്. കഴിഞ്ഞതിന്റെ തൊട്ടു മുന്നത്തെ സീസണിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ വരെയെത്തി ചരിത്രം കുറിച്ച കേരള ടീം ഇന്ന് മുതൽ പുതിയൊരു സീസണിന് ഇറങ്ങുകയാണ്. ഇന്ന് ജംഷഡ്പൂരിൽ തുടങ്ങുന്ന ആദ്യ മത്സരത്തിൽ ജാർഖണ്ഡാണ് എതിരാളികൾ. റണ്ണേഴ്സപ്പായി കഴിഞ്ഞ സീസണിൽ ഇറങ്ങി ഗ്രൂപ്പ് റൌണ്ടിൽ ഒറ്റ മത്സരം മാത്രം ജയിച്ച് നോക്കൌട്ടിൽ കടക്കാതെ പുറത്തായതിന്റെ നിരാശ മാറ്റാൻ അലകും പിടികിയും മാറ്റി രാഗിമിനിക്കി മൂർച്ച കൂട്ടിയ സംഘവുമായാണ് കേരളം എത്തുന്നത്. പരിചയസമ്പന്നനായ വിക്കറ്റ് കീപ്പർ ബാറ്റർ വിഷ്ണു വിനോദാണ് നായകൻ.

0: 32 ടീമുകൾ 4 ഗ്രൂപ്പുകളായി മത്സരിക്കുന്ന പ്രാഥമിക ഘട്ടത്തിൽ നിന്ന് 8 ടീമുകൾ മത്സരിക്കുന്ന നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കുക എന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി.
1: വാർത്താവലോകനം തയ്യാറാക്കി അവതരിപ്പിച്ചത് കേരള കൗമുദി സബ് എഡിറ്റർ കെ എസ് സുജിലാൽ.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: പ്രഭാതഭേരി, ഇനി നാളെ രാവിലെ നമസ്തേ അനന്തപുരിയിൽ.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.

0: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈ സന്ദർശിക്കും. 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. റോഡ് വികസനം, തുറമുഖം, ശാസ്ത്ര ഗവേഷണം എന്നീ മേഖലകളിലെ പ്രമുഖ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. ഡെസ് റിപ്പോർട്ട്.
2: 4,900 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ മെട്രോ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് പോരൂർ ബൈപ്പാസ് സ്റ്റേഷനിൽ നിന്ന് പൂനമല്ലി ബൈപ്പാസ് സ്റ്റേഷനിലേക്കും തിരിച്ചും അദ്ദേഹം മെട്രോയിൽ യാത്ര ചെയ്യും. ഡ്രൈവറില്ലാതെ പ്രവർത്തിക്കാവുന്ന അത്യാധുനിക സിഗ്നലിംഗ് സംവിധാനങ്ങളും 3.7 കിലോമീറ്റർ നീളത്തിൽ ഡബിൾ ഡെക്കർ ഘടനയും പൂനമല്ലി പോരൂർ ഇടനാഴിയുടെ പ്രത്യേകതയാണ്. പഴനി, വെല്ലൂർ കന്റോൺമെന്റ്, അമ്പസമുദ്രം, പരമക്കുടി, നാമക്കൽ എന്നീ 5 അമൃത് ഭാരത് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 750 കോടിയിലധികം രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. സേലം, മധുര, നാഗപട്ടണം ദേശീയപാതകളിലെ പ്രധാന റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനവും ഇന്ന് മോദി നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മനാലി റിഫൈനറിയിലെ ലൂബ് ഓയിൽ ബേസ് സ്റ്റോക്സ് പദ്ധതിക്ക് അദ്ദേഹം തറക്കല്ലിടും. കാമരാജ് തുറമുഖത്ത് പുതിയ കൽക്കരി ബെർത്ത് പ്രോജക്ട് ഉദ്ഘാടനം ചെയ്യുകയും കണ്ടെയ്നർ ടെർമിനലിന്റെ ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. IIT മദ്രാസിൽ സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ചെന്നൈയിലെ ജയ്ഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പോരൂർ തടാകത്തിന് സമീപത്തെ ജലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനവും പൂജയും നിർവഹിക്കും.
1: ഫിറ്റ്നസ്, യുവജന ശാക്തീകരണം, ലഹരിമുക്ത ഇന്ത്യ എന്നീ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ 94th പതിപ്പ് വാരണാസിയിൽ ആരംഭിച്ചു. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന സൈക്കിൾ റാലി രാവിലെ 6 നമോഘാട്ടിൽ നിന്നാണ് ആരംഭിച്ചത്. സമ്പൂർണാനന്ദ് സംസ്കൃത സർവകലാശാലയിലെ ദീക്ഷാമണ്ഡപത്തിൽ സൈക്കിൾ റാലി അവസാനിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം, സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, രാഹഗിരി ഫൌണ്ടേഷൻ, മൈ ഭാരത് എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാരണാസിക്ക് പുറമെ സായി ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങൾ വഴി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒരേ സമയം സൈക്കിൾ റാലികൾ പുരോഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കാർഷിക ജില്ലകൾ എന്ന് തിരിച്ചറിഞ്ഞ രാജ്യത്തെ 100 ജില്ലകളിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച 6 പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം ഒക്ടോബർ 11 ഉദ്ഘാടനം ചെയ്തത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 11 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും കീഴിലെ 36 കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഈ പദ്ധതി ഏകോപിപ്പിച്ചു. ആഫ്രിക്കയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി പുനഃസംഘടിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. എത്യോപ്യയിൽ അഡിസ് അബാബയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇ കൊമേഴ്സ് ഡെലിവറി സേവനങ്ങൾക്ക് പുതുതായി 5% GST ഏർപ്പെടുത്തിയെന്ന രീതിയിൽ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രചാരണം തെറ്റാണെന്ന് PIB വസ്തുത പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. 57th GST കൌൺസിലിന്റെ ശുപാർശ പ്രകാരം GST നിരക്ക് 17% നിന്ന് 5% ക്രമീകരിച്ചതായി കസ്റ്റംസ് സെൻട്രൽ ബോർഡ് വ്യക്തമാക്കിയതായും PIB അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ സഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. സുസ്ഥിര ചെറുകിട മത്സ്യബന്ധനത്തിന് ദേശീയ പ്രവർത്തന പദ്ധതി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിയിലെ ICR സിഫ്റ്റിൽ കൂടിയാലോചന നടത്തി. മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും മുൻഗണനകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് ഡ്രോൺ പരത്തി നന്ദി അറിയിച്ച അദ്ദേഹം അടുത്ത വർഷം സെപ്റ്റംബർ 21 മുതൽ 28 വരെ നടത്തുന്ന കൊക്കൂണിന്റെ 20th പതിപ്പിനെ സ്വാഗതം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സംസ്ഥാനത്ത് ബദൽ ഊർജ്ജമാർഗങ്ങളിലൂടെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. പാലക്കാട് അട്ടപ്പാടി ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ ഭാഗമായ മണ്ണാർക്കാട് അഗളി സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അട്ടപ്പാടി മണ്ണാർക്കാട് മേഖലകളിലെ വൈദ്യുതി പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്താൻ ഈ പദ്ധതികൾക്ക് സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയവും ആസുരിക ശക്തികൾക്കുമേൽ ദൈവിക ശക്തിയുടെ പ്രാധാന്യവും വിളംബരം ചെയ്യുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. 9 രാവുകളും 10 പകലുകളും നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളോടെയാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞുള്ള പ്രഥമ തിഥി മുതലാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ നവരാത്രി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ഈ മാസം 18 പൂജവയ്പ്, 20 മഹാനവമിയും 21 വിജയദശമി നാളിൽ വിദ്യാരംഭ ചടങ്ങുകളും നടത്തും. രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇത്തവണ 11 ദിവസമാണ് ആഘോഷ പരിപാടികൾ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.

0: സംഗീത നൃത്ത ചുവടുകളാലും അരങ്ങേറ്റം കുറിക്കുന്ന കുരുന്നുകളാലും നഗരത്തിലെ വിവിധ കോവിലുകൾ ഈ മാസം 21 വരെ ശബ്ദമുഖരിതമാകും. മുനീശ്വരൻ കോവിൽ, പിള്ളയാർ കോവിൽ, കാഞ്ചി കാമാക്ഷിയമ്മൻ കോവിൽ, മുത്തുമാരിയമ്മൻ കോവിൽ, കൃഷ്ണൻ കോവിൽ, താളിക്കാവ് ഭഗവതി ക്ഷേത്രം, പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം തുടങ്ങി നഗരത്തിനകത്തും പുറത്തുമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ കലക്ടറേറ്റ് മൈതാനിയിൽ നാളെ വൈകുന്നേരം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ നഗരത്തിന്റെ ഇനിയുള്ള രാവുകൾ വർണ്ണ വെളിച്ചത്താൽ പ്രകാശപൂരിതമാകും.
1: ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയദശമി ദിനത്തിൽ സംഘടിപ്പിക്കുന്ന വിദ്യാരംഭ ചടങ്ങിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. സീനിയർ പീഡിയാട്രിക് കാർഡിയാക് സർജൻ ഡോക്ടർ വി സൌമ്യരമണൻ, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ, കുസാറ്റ് മുൻ മാനേജ്മെന്റ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സി വി ജയമണി എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം ഇന്ന്. ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം. പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച് ഇരു ടീമുകളും തുല്യ നിലയിലാണ്. ഐഎസ്എൽ ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ ബംഗളൂരു എഫ് സി ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിനെ പരാജയപ്പെടുത്തി. 2-3 ഗോളുകൾക്കാണ് ബംഗളൂരുവിന്റെ ജയം. ഗോവ ചെന്നൈ മത്സരം ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി സമനിലയിൽ അവസാനിച്ചു. കൊച്ചിയിൽ നടന്ന 6 ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5 പാദ മത്സരത്തിൽ പള്ളാത്തുരുത്തി മേൽപ്പാടം ചുണ്ടൻ 1 സ്ഥാനം കരസ്ഥമാക്കി. വിയപുരം ചുണ്ടൻ 2 സ്ഥാനവും നടുഭാഗം ചുണ്ടൻ 3 സ്ഥാനവും നേടി. മന്ത്രി റോജി എം ജോൺ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പുല്ലാട് ഉപജില്ല ജേതാക്കളായി. തിരുവല്ല ഉപജില്ല 2 സ്ഥാനവും പത്തനംതിട്ട ഉപജില്ല 3 സ്ഥാനവും കരസ്ഥമാക്കി. തലശ്ശേരിയിൽ സമാപിച്ച കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല ജേതാക്കളായി. 17 തവണയാണ് പയ്യന്നൂർ ചാമ്പ്യന്മാരാകുന്നത്. തലശ്ശേരി നോർത്ത് ഉപജില്ല 2 സ്ഥാനവും മട്ടന്നൂർ ഉപജില്ല 3 സ്ഥാനവും കരസ്ഥമാക്കി. കോഴിക്കോട് സൌത്ത് മണ്ഡലം എംഎൽഎ ഫൈസൽ ബാബുവിന്റെ നേതൃത്വത്തിൽ തീരദേശ വികസനത്തിനായി നടപ്പാക്കുന്ന സ്നേഹസാഗരം പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പിന് കീഴിലെ സാഫ്, അക്ഷരസമുദ്രം പദ്ധതി എന്നിവയുടെ സഹകരണത്തോടെയുള്ള സർവേയുടെ 2 ഇന്ന് സൌത്ത് ബീച്ച് തീരപ്രദേശത്ത് നടത്തും. രാവിലെ പള്ളിക്കണ്ടി GLP സ്കൂളിലാണ് തുടക്കം. വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളാണ് സർവേയിൽ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 പൂർത്തിയാക്കുന്നു. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം നാളെ ആരംഭിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25, പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.
2: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ അനന്തപുരി തുടരുന്നു. ഇനിയൊരു ഗാനം കേൾക്കാം. കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിനായി യേശുദാസും ചിത്രയും പാടിയത്. രചന കോന്നിയൂർഭ, സംഗീതം രവീന്ദ്രൻ.

0: നമസ്തേ അനന്തപുരി തുടരുകയാണ്. ഇനി ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. മികച്ച സാങ്കേതിക നിലവാരമുള്ള ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്നതിനായി KSRTC നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. മികച്ച സാങ്കേതിക നിലവാരമുള്ള ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്നതിനായി KSRTC നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരിയിൽ കേൾക്കാം. നമസ്തേ അനന്തപുരിയിൽ ഇനി
1: കാർഷിക മേഖലാ വാർത്തകൾ. മാറനെല്ലൂർ കൃഷിഭവൻ കേരഗ്രാമം പദ്ധതി പ്രകാരം തെങ്ങിന് മരുന്ന് തളിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കേരഗ്രാമം പദ്ധതി പ്രകാരം ഇതിനകം അപേക്ഷ തന്നിട്ടുള്ളവർക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കൂ. ഒരു തെങ്ങിന് 60 രൂപ വെച്ച് ഗുണഭോക്തൃവിഹിതം അടയ്ക്കണം. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സമ്പന്ന മാലിന്യം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 13 ആരംഭിക്കും. ഈ മാസം 23 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാകുന്ന പഠിതാക്കൾക്ക് ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 13 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547837256. നാളികേര വികസന ബോർഡ് ഏർപ്പെടുത്തിയ ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകർ, മികച്ച ശാസ്ത്രജ്ഞർ അഥവാ ഗവേഷകർ, മികച്ച സംരംഭകർ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത്. നവംബർ മാസത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാളികേര സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അപേക്ഷകൾ ഈ മാസം 15 സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-237625. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ നാളെ കോഴി, താറാവ്, കാട എന്നിവയുടെ ശാസ്ത്രീയ പരിപാലനം എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9400-483-754. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1500 രൂപ. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ നാളെ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9400-483-754. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ നടത്തുന്ന 1 വർഷത്തെ PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിലെ 2026-27 പ്രവേശനത്തിന് ഈ മാസം 15 ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ആകെ 100 സീറ്റ്. പ്രൊഫഷണലുകൾക്കായി അധിക സീറ്റുണ്ട്. അപേക്ഷാ ഫീസ് 1000 രൂപ. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 500 രൂപ. അപേക്ഷകർ കൂടുതലുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ശൈലിയിലുള്ള പ്രവേശന പരീക്ഷ നടത്തും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9446713249. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 13-14 തീയതികളിൽ പോഷകസമൃദ്ധം സ്വാദിഷ്ടം പരിപാടിയുടെ ഭാഗമായി സംരംഭകത്വ സാധ്യത നിറഞ്ഞ നൂതന അച്ചാറുകൾ എന്ന വിഷയത്തിൽ ദ്വിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1000 രൂപ. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9400-483-754. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠനകേന്ദ്രം ഒക്ടോബർ 15 ആരംഭിക്കുന്ന സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC അഥവാ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നവംബർ 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547837256. കെ അക്ടക് ലോഞ്ച് പാട്ട് വെള്ളായനി കാർഷിക കോളേജ് ഈ മാസം 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഈ മാസം 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9995624888. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: ചരിത്രത്തിലിന്ന്. എല്ലാ വർഷവും ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികൾ നേരിടുന്ന ലിംഗപരമായ വിവേചനങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്താനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ശാക്തീകരണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ ദിവസം ആചരിക്കുന്നത്. 2011 ഡിസംബറിലാണ് ഇതു സംബന്ധിച്ച പ്രമേയം UN പാസാക്കിയത്. തുടർന്ന് 2012 ഒക്ടോബർ 11 ആദ്യമായി ഈ ദിനം ആഘോഷിച്ചത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, മികച്ച ആരോഗ്യം, പോഷകാഹാരം, തുല്യാവകാശം, ബാലവിവാഹം തടയൽ തുടങ്ങിയ സുപ്രധാന കാര്യങ്ങളിലേക്ക് ആഗോള ശ്രദ്ധ ആകർഷിക്കാൻ ഈ ദിവസം വിനിയോഗിക്കുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചത് 2002 ഒക്ടോബർ 11. പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര തർക്കങ്ങൾക്ക് സമാധാനപരമായ പരിഹാരം കാണുന്നതിനും ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനും അദ്ദേഹം നടത്തിയ സമാനതകളില്ലാത്ത ശ്രമങ്ങളെ മാനിച്ചാണ് നോർവീജിയൻ നോബൽ കമ്മിറ്റി അദ്ദേഹത്തെ ഈ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. US പ്രസിഡന്റായിരിക്കെ

0: ഒന്നിനാണ്. ദക്ഷിണാഫ്രിക്കയിലെ സ്വതന്ത്ര ബോവർ റിപ്പബ്ലിക്കുകളും ബ്രിട്ടീഷ് സാമ്രാജ്യവും തമ്മിലായിരുന്നു ഈ ചരിത്ര പ്രസിദ്ധമായ യുദ്ധം നടന്നത്. ബ്രിട്ടീഷ് സൈന്യത്തെ അതിർത്തിയിൽ നിന്ന് പിൻവലിക്കണമെന്ന ബോവർ ഭരണകൂടത്തിന്റെ അന്ത്യശാസനം ബ്രിട്ടൻ നിരസിച്ചതിനെ തുടർന്ന് 1799 ഒക്ടോബർ 11 ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. ഏതാണ്ട് 2 വർഷവും 7 മാസവും നീണ്ടുനിന്ന ക്രൂരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ 1902 May 31 ഒപ്പുവച്ച വെറിനിഗിംഗ് ഉടമ്പടി പ്രകാരം യുദ്ധം അവസാനിക്കുകയും ബ്രിട്ടൻ വിജയം വരിക്കുകയും ചെയ്തു. അമേരിക്കൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും ജനപ്രിയവും ദീർഘകാലം നീണ്ടുനിന്നതുമായ ജനപ്രിയ ഹാസ്യപരിപാടിയായ സാറ്റർഡേ നൈറ്റ് ലൈവ് ആദ്യമായി സംപ്രേഷണം ചെയ്തത് 1975 ഒക്ടോബർ 11 NBC ടെലിവിഷൻ നെറ്റ്വർക്കിലൂടെയായിരുന്നു ഈ ചരിത്ര പ്രസിദ്ധമായ തുടക്കം. പ്രശസ്ത കനേഡിയൻ അമേരിക്കൻ ടെലിവിഷൻ പ്രൊഡ്യൂസറായ ലോൺ മൈക്കിൾസ് ആണ് ഈ ഷോ രൂപകൽപ്പന ചെയ്തത്. അമേരിക്കൻ ടെലിവിഷൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എമ്മി അവാർഡുകൾ നേടിയ പരിപാടികളിൽ ഒന്നാണിത്. സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകളെ കേരള സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിച്ചുകൊണ്ട് കേരള ബാങ്ക് രൂപീകരണത്തിനുള്ള അന്തിമ തടസ്സങ്ങൾ നീങ്ങിയ നിർണായക ഉത്തരവ് വന്നത് 2019 ഒക്ടോബർ 11 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അന്തിമാനുമതിയുടെ വെളിച്ചത്തിൽ സംസ്ഥാന സർക്കാർ നടപടികൾ പൂർത്തിയാക്കി. കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് മേഖലയെ ആധുനികവൽക്കരിക്കാൻ ഈ തീരുമാനം വഴി തുറന്നു. സംസ്ഥാന സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഭരണ നിർവഹണ വിപ്ലവങ്ങളിൽ ഒന്നാണിത്. ശിവഗംഗയിലെ റാണിയായിരുന്ന ബേലു നാച്ചിയാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടത്തിയ യുദ്ധത്തിൽ വിജയം നേടി ഭരണം വീണ്ടെടുത്തത് 1780 ഒക്ടോബർ 11 ബ്രിട്ടീഷ് പടക്കോപ്പുകൾ നശിപ്പിക്കാൻ ലോകചരിത്രത്തിലെ ആദ്യ ചാവിയർ ആക്രമണം ആസൂത്രണം ചെയ്തത് ഇവരാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികൾക്കെതിരെ പോരാടി വിജയം വരിച്ച ആദ്യ ഇന്ത്യൻ രാജ്ഞിയായി ബേലു നാച്ചിയാർ കണക്കാക്കപ്പെടുന്നു. തമിഴ്നാടിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വീരമംഗൈ എന്ന പേരിൽ അവർ അറിയപ്പെടുന്നു. ഹൈദരലിയുടെ സൈനിക സഹായത്തോടെയാണ് അവർ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയത്. പ്രശസ്ത ഇന്ത്യൻ രസതന്ത്രജ്ഞനും കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ ആദ്യ ഡയറക്ടർ ജനറലുമായിരുന്ന ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ അന്തരിച്ചത് 1955 ഒക്ടോബർ 11 ഇന്ത്യയിലെ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ ശൃംഖല കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. ശാസ്ത്രരംഗത്തെ മികച്ച സംഭാവനകൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ പ്രമുഖ അവാർഡായ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയതാണ്.
1: ചരിത്രത്തിൽ ഇന്ന് തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം
2: തുടങ്ങാം. ഇൻവെസ്റ്റിംഗിന്റെ പാഠം ഒരു

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.

0: ജയരാജ് രചന നിർവഹിച്ച് രഘുകുമാറിന്റെ സംഗീതത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഈശ്വര ജഗതീശ്വര. നമസ്തേ അനന്തപുരി തുടരുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
2: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ആർത്തവ വിരാമം അഥവാ മെനോപോസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഡോക്ടർ മുഹമ്മദ് യാസിനിയെ സംസാരിക്കുന്നു.
4: നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും സ്ത്രീകൾ തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പുറത്തു പറയാതെ സഹിക്കുന്ന ഒരു പ്രവണതയുണ്ട്. പ്രത്യേകിച്ചും 45 വയസ്സ് കഴിയുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമാണെന്ന് കരുതി അവർ അത് അവഗണിക്കുന്നു. എന്നാൽ ആർത്തവ വിരാമം ഒരു രോഗമല്ല, മറിച്ച് പ്രായപൂർത്തിയാകുന്നത് പോലെയോ ഗർഭധാരണം പോലെയോ ശരീരത്തിലുണ്ടാകുന്ന തികച്ചും സ്വാഭാവികമായ ഒരു മാറ്റം മാത്രമാണ്. എങ്കിലും ഈ മാറ്റം ശരീരത്തിലും മനസ്സിലും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. എന്താണ് മെനോപോസ് സമയത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്നും അത് എങ്ങനെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാമെന്നും നമുക്ക് നോക്കാം. തുടർച്ചയായി 12 മാസത്തോളം ആർത്തവം വരാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സാങ്കേതികമായി മെനോപോസ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ ശരാശരി 47 മുതൽ 50 വയസ്സിനിടയിലാണ് സ്ത്രീകൾക്ക് ഈ മാറ്റം സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രായത്തിൽ ഇത് സംഭവിക്കുന്നത്? സ്ത്രീകളുടെ ശരീരത്തിലെ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം പ്രായമേറുംതോറും കുറഞ്ഞു വരികയും അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ പ്രധാന ഹോർമോണുകളുടെ ഉൽപ്പാദനം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്യുന്നു. ഈ ഹോർമോണുകളിൽ ഈസ്ട്രജൻ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശരീരത്തിലെ ഒരു രക്ഷാകവചം പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. തലച്ചോറ് മുതൽ ഹൃദയം, എല്ലുകൾ, ചർമ്മം തുടങ്ങി ശരീരത്തിന്റെ സകല ഭാഗങ്ങളെയും സംരക്ഷിച്ചു നിർത്തുന്നത് ഈസ്ട്രജനാണ്. പെട്ടെന്നൊരു ദിവസം ഈ കവചം ഇല്ലാതാകുമ്പോഴാണ് ശരീരത്തിൽ പല ബുദ്ധിമുട്ടുകളും തുടങ്ങുന്നത്. മെനോപോസ് സമയത്തെ ബുദ്ധിമുട്ടുകളെ പ്രധാനമായും നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, ആ സമയത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾ. രണ്ട്, ദീർഘകാലം നിലനിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. പെട്ടെന്ന് ശരീരത്തിൽ ആവി പറക്കുന്നത് പോലെ കടുത്ത ചൂട് അനുഭവപ്പെടുക, അതിനെ തുടർന്ന് അമിതമായി വിയർക്കുക. ഇതിനെ ഹോട്ട് ഫ്ലാഷസ് എന്നാണ് വിളിക്കുന്നത്. പ്രത്യേകിച്ച് രാത്രിയിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ഇത് കാരണം ഉറക്കം നഷ്ടപ്പെടുന്നു. മറ്റൊന്ന് മാനസികമായ മാറ്റങ്ങളാണ്. പെട്ടെന്ന് ദേഷ്യം വരിക, കരയാൻ തോന്നുക, വിഷാദരോഗം, ഉത്കണ്ഠ എന്നിവ ഈസ്ട്രജന്റെ കുറവ് കൊണ്ട് തലച്ചോറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമാണ്. ശാരീരികമായ മറ്റ് ബുദ്ധിമുട്ടുകളിൽ പ്രധാനപ്പെട്ടത് യോനിയിലുണ്ടാകുന്ന വരൾച്ചയാണ്. ഇത് കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കഠിനമായ വേദന അനുഭവപ്പെടാം. കൂടാതെ മൂത്രാശയ സംബന്ധമായ അണുബാധകൾ ഇടയ്ക്കിടെ വരിക, ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അറിയാതെ മൂത്രം പോയി പോകുക തുടങ്ങിയ പ്രശ്നങ്ങളും ഈ കാലയളവിൽ സാധാരണമാണ്. ഈ ലക്ഷണങ്ങളൊക്കെ കുറച്ചു കാലം കഴിഞ്ഞ് മാറിയേക്കാം. എന്നാൽ ഈസ്ട്രജൻ ഇല്ലാതാകുന്നതുകൊണ്ട് ഭാവിയിൽ വരുന്ന 2 വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമതായി ഓസ്റ്റിയോപോറോസിസ് അഥവാ എല്ലുകളുടെ ബലക്ഷയം. കാൽസ്യം ആഗിരണം ചെയ്യാൻ എല്ലുകളെ സഹായിക്കുന്നത് ഈസ്ട്രജനാണ്. ഇത് കുറയുമ്പോൾ എല്ലുകൾക്ക് കട്ടി കുറയുകയും ചെറിയ വീഴ്ചയിൽ പോലും ഇടുപ്പലിനോ നട്ടലിനോ വലിയ ഒടിവുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി ഹൃദ്രോഗ സാധ്യത. 50 വയസ്സിന് മുൻപ് സ്ത്രീകൾക്ക് ഹൃദയാഘാതം വരുന്നത് താരതമ്യേന കുറവാണ്. കാരണം ഈസ്ട്രജൻ അവരെ സംരക്ഷിക്കുന്നുണ്ട്. എന്നാൽ മെനോപോസ് കഴിയുന്നതോടെ രക്തത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടുകയും ഹൃദയാഘാതം വരാനുള്ള സാധ്യത പുരുഷന്മാരുടേതിന് തുല്യമാകുകയും ചെയ്യുന്നു. ഇതിനെ നമ്മൾ എങ്ങനെ ശാസ്ത്രീയമായി നേരിടും? മരുന്നുകളെക്കാൾ പ്രധാനം ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ്. എല്ലുകളുടെ സംരക്ഷണത്തിനായി കാൽസ്യവും വൈറ്റമിൻ ഡിയും അടങ്ങിയ ഭക്ഷണം നിർബന്ധമാക്കുക. പാൽ, തൈര്, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. രാവിലെ ഇളം വെയിൽ കൊള്ളാൻ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യായാമമാണ്. പേശികൾക്കും എല്ലുകൾക്കും ബലം നൽകുന്ന ചെറിയ ഭാരം ഉപയോഗിച്ചുള്ള വ്യായാമങ്ങൾ, അല്ലെങ്കിൽ ദിവസവും 30 മിനിറ്റ് വേഗത്തിലുള്ള നടത്തം എന്നിവ ശീലമാക്കുക. ഹോട്ട് ഫ്ലാഷസ് കുറയ്ക്കാൻ എരിവ് കൂടിയ ഭക്ഷണങ്ങളും അമിതമായ കാപ്പിയുടെയും ചായയുടെയും ഉപയോഗവും കുറയ്ക്കുക. യോഗയും ധ്യാനവും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ഇനി ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ കഴിയാത്തവരാണെങ്കിൽ തീർച്ചയായും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം. ഈസ്ട്രജൻ കുറവ് പരിഹരിക്കാൻ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന ശാസ്ത്രീയമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. അതുപോലെ യോനിയിലെ വരൾച്ചയ്ക്ക് ഈസ്ട്രജൻ അടങ്ങിയ ക്രീമുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം. മെനോപോസ് ഒരു രോഗമല്ല, മറിച്ച് സ്ത്രീ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. ഈ മാറ്റങ്ങളെക്കുറിച്ച് കുടുംബാംഗങ്ങൾക്കും ബോധ്യമുണ്ടായിരിക്കണം. നിങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും മുഖ്യം. അത് ശ്രദ്ധിക്കാൻ മടിക്കരുത്.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ആർത്തവ വിരാമം അഥവാ മെനോപോസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
5: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: നമസ്തേ. അനന്തപുരിയിൽ ഇനി ആശാ മേനോൻ പാടിയ ഒരു ഗാനം കേൾക്കാം. കഥ എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, സൈനികക്ഷേമ വകുപ്പ് എന്നിവ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെറീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321 അല്ലെങ്കിൽ 9496565631. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനികക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: തൊഴിൽ ദർശനം.
4: തിരുവനന്തപുരം ഉള്ളൂരിലുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 ഒഴിവുണ്ട്. ഒഴിവുകൾ ജനറൽ 2, ഭിന്നശേഷി വിഭാഗം 1. യോഗ്യത കുറഞ്ഞത് 55% ബിരുദാനന്തര ബിരുദവും എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഡെമോഗ്രഫിയിലോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അനുബന്ധ വിഷയങ്ങളിലോ ഉള്ള PhD. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30 ഒക്ടോബർ. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://cds.edu/jobs. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി, https://cds.edu/jobs. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ഫോർമാൻ സ്റ്റോഴ്സ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4 ഒഴിവുണ്ട്. കാർവാർ കർണാടക, മിനികോയ് ലക്ഷദ്വീപ്, പിപാവാവ് ഗുജറാത്ത്, ഭുവനേശ്വർ ഒഡിഷ എന്നിവിടങ്ങളിലായിരിക്കും നിയമനം. യോഗ്യത എക്കണോമിക്സ്, കൊമേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ബിസിനസ്

0: സ്റ്റഡീസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദവും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ എക്കണോമിക്സ്, കൊമേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ബിസിനസ് സ്റ്റഡീസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം, ഡിപ്ലോമയും രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും, പ്രായം 18-നും 30 വയസ്സിനും ഇടയിൽ. നിർദ്ദിഷ്ട ഫോർമാറ്റിലുള്ള അപേക്ഷാ ഫോം ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പൂരിപ്പിച്ച് സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖകളുടെ പകർപ്പുകൾ സഹിതം അപേക്ഷിക്കണം. വിലാസം: ദി ഡയറക്ടർ ജനറൽ, 4 PD റിക്രൂട്ട്മെന്റ്, കോസ്റ്റ് ഗാർഡ് ഹെഡ്ക്വാർട്ടേഴ്സ്, ഡയറക്ടറേറ്റ് ഓഫ് റിക്രൂട്ട്മെന്റ്, C1 Phase 2 ഇൻഡസ്ട്രിയൽ ഏരിയ, Sector 62, നോയിഡ, UP 201309. വിലാസം ഒരിക്കൽ കൂടി: ദി ഡയറക്ടർ ജനറൽ, 4 PD റിക്രൂട്ട്മെന്റ്, കോസ്റ്റ് ഗാർഡ് ഹെഡ്ക്വാർട്ടേഴ്സ്, ഡയറക്ടറേറ്റ് ഓഫ് റിക്രൂട്ട്മെന്റ്, C1 Phase 2 ഇൻഡസ്ട്രിയൽ ഏരിയ, Sector 62, നോയിഡ, UP 201309. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.indiancoastguard.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.indiancoastguard.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 3. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ CRPF ഹെഡ് കോൺസ്റ്റബിൾ, കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി തസ്തികകളിലേക്ക് കായിക താരങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഹെഡ് കോൺസ്റ്റബിളിന്റെ 182 ഒഴിവും കോൺസ്റ്റബിളിന്റെ 339 ഒഴിവും ഉണ്ട്. വിവിധ കായിക ഇനങ്ങളിലായാണ് ഒഴിവ്. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. കായിക ഇനങ്ങൾ: അക്വാറ്റിക്സ്, സ്വിമ്മിംഗ്, ഡൈവിംഗ്, വാട്ടർ പോളോ, ആർച്ചറി, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ബോഡി ബിൽഡിംഗ്, ബോക്സിംഗ്, ഫുട്ബോൾ, ജിംനാസ്റ്റിക്, ഹാൻഡ്ബോൾ, ഹോക്കി, ജൂഡോ, കബഡി, കരാട്ടെ, ഷൂട്ടിംഗ്, തേക്കോണ്ടോ, വോളിബോൾ, വാട്ടർ സ്പോർട്സ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, വുഷു, റെസ്ലിംഗ്, യോഗ. വിദ്യാഭ്യാസ യോഗ്യത: ഹെഡ് കോൺസ്റ്റബിളിന് +2 വിജയം അല്ലെങ്കിൽ തത്തുല്യവും, കോൺസ്റ്റബിളിന് 10-ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യവും. കായിക യോഗ്യത: അന്തർദേശീയ, ദേശീയ, അന്തർ സർവകലാശാല, ഖേലോ ഇന്ത്യ, ചാമ്പ്യൻഷിപ്പുകൾ, കായിക മേളകൾ എന്നിവയിലെ പങ്കാളിത്തം അല്ലെങ്കിൽ മെഡൽ നേട്ടമാണ് പരിഗണിക്കുക. പ്രായം 2 തസ്തികയിലേക്കും 18-നും 23 വയസ്സിനും ഇടയിൽ. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും വിമുക്തഭടന്മാർക്കും അപേക്ഷാ ഫീസ് ഇല്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ 11. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rect.crpf.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.rect.crpf.gov.in.
1: തൊഴിൽ ദർശനം.
2: നമസ്തേ നന്ദപുരി. ലിനി കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനായി MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. രചന ഗിരീഷ് പോത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഗായകൻ കൃഷ്ണൻ ഗുരുവായൂർ അതിഥിയായി പങ്കെടുക്കുന്നു.
1: ഒരു ഒറ്റമുറിയുള്ള ഒരു വീട് കിട്ടി, ഒരു അടുക്കള ഒരു മുറി. ഇതില് ഞങ്ങളൊരു 5 അംഗങ്ങൾ, ഒരു പെങ്ങള്, 4 ആങ്ങളമാര്, അച്ഛൻ അമ്മ ഒക്കെ കൂടി ആ വീട്ടിൽ താമസിക്കുകയാണ്. അവിടെ നിന്നാണ് ജീവിതം ആരംഭിക്കുന്നത്. ലോട്ടറിക്കറ്റ് വെക്കുക, കല്യാണ പാർട്ടി വിളമ്പാൻ പോകും, അങ്ങനെ ഓരോരോ തൊഴിലുകൾ ചെയ്ത് അങ്ങനെ കയറി.
0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.

0: 1983 എന്ന ചിത്രത്തിനായി പി ജയചന്ദ്രനും മാണി ജയറാമും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ. നമസ്തേ അനന്തപുരിയിൽ ഇനി കണ്ടതും കേട്ടതും.
1: ദേ ആ ദല്ലാൾ വരാന്തയം വന്നിരിക്കുന്നു, അങ്ങോട്ടൊന്ന് ചെല്ലണം.
2: നമസ്കാരം ചേട്ടാ.
3: നമസ്കാരം. അപ്പൊ ഇതെങ്കിലും ഒന്ന് ശരിയാക്കി തരണം കേട്ടോ. നിങ്ങൾക്ക് എത്ര കാശ് വേണമെങ്കിലും തരാം. അല്ല, എത്ര ആലോചനകളാ കൊണ്ടുവന്നത്? ഒന്നെങ്കിലും
4: ബ്രോക്കറെ, നിങ്ങള് ഈ പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെയാണല്ലേ.
2: ഞാനുണ്ടല്ലോ, വെറും ബ്രോക്കറല്ല, കവടി നിരത്തി ഗണിച്ച് ജാതകം കൂലങ്കഷമായി പഠിച്ച് ചേരേണ്ടതിനെ ചേരേണ്ട തരത്തിൽ ചേർക്കുന്നവനാ. നട്ടാകുരുക്കാത്ത കള്ളം പറയണ സാധാ ബ്രോക്കർമാരെ നിങ്ങൾക്കറിയാവൂ. ഈ ചക്രപാണി പറഞ്ഞ പറഞ്ഞതാണ്, എള്ളട അങ്ങോട്ടോ ഇങ്ങോട്ടോ.
3: ഏയ്, പിണങ്ങാൻ പറഞ്ഞതല്ല, ഞാൻ അല്പം ധൃതിയിലായതുകൊണ്ടാ. എന്നാ ചെറുക്കനെ കുറിച്ച് പറ.
2: പയ്യൻ പരമയോഗ്യൻ. പണ്ട് കാലത്തെ കൊല്ലിനും കൊലയ്ക്കും അധികാരമുള്ള പാമ്പുങ്കാവും കളരി ദൈവങ്ങളും ഇപ്പറക്കണക്കിന് പാടവും ഏക്കർ കണക്കിന് പറമ്പും ഒക്കെ ഉള്ള തറവാട്ടിലെ സന്താനമാ.
5: കേട്ടിട്ട് കോരി തരിക്കണം.
4: ഇളയത്ത് പെൺകുട്ടിയായിരിക്കുമല്ലേ?
2: ഇല്ല, ആണായിട്ടും പെണ്ണായിട്ടും ഇതൊന്നു മാത്രം. അതുകൊണ്ട് തന്നെ നാത്തവും പോരില്ലേ ഇല്ല. പിന്നെ തള്ളയ്ക്കൊരൽപ്പം പിള്ളവാദം ഉണ്ടെന്നല്ലാതെ ഒരു ദോഷവും കുടുംബത്തിനില്ലെന്ന്.
4: ഓ, തള്ളയുടെ വാദമല്ലേ, ഒരു കണക്കിന് അത് നല്ലത് തന്നെ. മരുമോളടുത്ത് ചുമ്മാ വഴക്കിനും വക്കാണത്തിനും ഒന്നും വരൂലല്ലോ. പിന്നെ ബാക്കി കാര്യം
2: പറയാം. ജ്യോതിഷവശാൽ അത്യുത്തമം.
3: കഴിഞ്ഞ ഒരാലോചന കൊണ്ടുവന്നപ്പോഴും നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്തായി?
2: അന്ന് ലഗ്നാധിപന് ക്ഷീണം സംഭവിച്ചത് കൊണ്ടല്ലേ ഇതങ്ങനെയാണ്.
3: എന്തായാലും എനിക്ക് ക്ഷീണം കൂടിക്കൂടി വരിക, നീട്ടിക്കൊണ്ടു പോകാൻ പറ്റൂല കേട്ടോ.
2: വേണ്ടെന്ന്, ഇത് തന്നെ നടത്താലോ. പുഷ്കല യോഗമുള്ളവനല്ലേ പയ്യൻ.
4: എന്തോന്ന്, പുഷ്കലയോ? അതാരാ?
2: അതാരും അല്ല, പുഷ്കല യോഗത്തിൽ ജനിച്ചവന് പണവും വസ്ത്രവും ആഭരണവും സൗന്ദര്യവും ആരോഗ്യവും ഒട്ടും കുറയില്ലെന്നാണ്. വലിയ സമ്പ

0: ആദ്യകാരനാകക്ഷി. മിക്കവാറും സമയം മുമ്പിൽ പണം കുമിഞ്ഞു കൂടിയിരിക്കും.
1: അവന് ബാങ്കിലാണോ ജോലി?
0: ബാങ്കില് പണം കുമിഞ്ഞുകൂടി കിടക്കുമോ? മാത്രമല്ല ബാങ്കിലൊക്കെ ഒരു നേരവും റെസ്റ്റ് കിട്ടൂല. ഇതങ്ങനെയല്ല, ഇഷ്ടം പോലെ റെസ്റ്റ് എടുക്കാം, ഇഷ്ടം പോലെ പൈസ.
2: എന്റെ മോളുടെ ഭാഗ്യം,
0: മഹാഭാഗ്യം. ബ്യൂറോയിൽ നിന്നാണ് കേട്ടോ. ഹലോ, അതെ അതെ, 15%? അത്രയും വേണോ അല്ലേ? നമ്മളങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല കുലീനത്തോള കുടുംബമാ, കണ്ട് നിറഞ്ഞ ആളുകളാന്നേ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ചേട്ടാ, കമ്മീഷന്റെ കാര്യമാണ് കേട്ടോ, നിങ്ങളടുത്തൊക്കെ അങ്ങനെ അഡ്വാൻസ് ചോദിക്കാൻ പറ്റുമോ?
2: അഡ്വാൻസ് ഒക്കെ തരാം, പയ്യന്റെ ജോലി എന്താണെന്ന് പറഞ്ഞില്ല.
0: പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ആ പൊതുജനാരോഗ്യം, പൊതുജനങ്ങളുടെ സുഖം ആശ്വാസം. അപ്പൊ ഞാൻ ഇനി നിൽക്കുന്നില്ല, പോകാൻ സമയമായി.
1: ഇതാ ഈ കാശ് കയ്യിലിരുന്നോട്ടെ.
0: ഞങ്ങള് അങ്ങനെ ഗഡുക്കളായിട്ട് ഫീസ് വാങ്ങാറില്ല.
1: അയ്യോ, ഇത് അതൊന്നും അല്ല, ഞാൻ സന്തോഷത്തോടെ തരുന്നതാ, വഴി ചെലവിനെന്ന് വിചാരിച്ചാ മതി.
0: ഓക്കെ ഓക്കെ, ചേട്ടാ സ്നേഹത്തോടെ തരുമ്പോ പിന്നെ.
2: ഇനി എവിടെ തപ്പാനാ? ആ പീസുകളെല്ലാം കയറി ഇറങ്ങി.
3: മാമനെ അയാൾ പറ്റിച്ചതായിരിക്കും. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ഓഫീസറും നമ്മൾ കയറിയില്ലേ? അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഓഫീസുകൾ കയറിയിട്ടും അങ്ങനെ ഒരുത്തിന്റെ പൊടി പോലും ഇല്ലല്ലോ. ഒരു ബോർഡ് കാണുന്നുണ്ടല്ലോ, പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ, പണം കൊടുത്ത് ഉപയോഗിക്കാവുന്ന ശൗചാലയം. അതാ അതിന്റെ മുന്നിലെ ചാരി ബെഞ്ചിൽ ചാരി കിടക്കുന്ന ആളെ കണ്ടോ? മാമന്റെ കയ്യിലെ ആ ഫോട്ടോ നോക്കിക്കേ. ഇത് അവൻ തന്നെയാണല്ലോ.
2: ശരിയാണല്ലോ,
1: ആ ഇവൻ തന്നെ അവൻ. മുന്നിൽ മേശപ്പുറത്ത് കൊറേ നാണയങ്ങൾ കുമിഞ്ഞുകൂടി കിടപ്പുണ്ടല്ലോ.
3: അത് തന്നെ, ഒരു ചെറിയ ബോർഡ് കാണുന്നുണ്ടല്ലോ. എന്താണ്? ശൗചാലയം 5 രൂപ, മൂത്രപ്പുര 3 രൂപ. അമ്മാവോ,
1: ഇതാ
3: ബ്രോക്കർ പറഞ്ഞത് തന്നെ, 100%. കണ്ടില്ലേ പണം മുന്നില് കുമിഞ്ഞുകൂടി കിടക്കുന്നത്? പൊതുജനത്തിന് സന്തോഷവും ആശ്വാസവും നൽകുന്ന പരിപാടി തന്നെ.
2: എനിക്ക് തല ചുറ്റുന്ന പോലെ. മോനെ, നിന്റെ പാക്കറ്റിൽ 5 രൂപ ചില്ലറയുണ്ടോ? എങ്കിൽ താ, ഞാനേ ആ കൗണ്ടറിൽ കൊടുത്തിട്ട് അകത്തോട്ടൊന്ന് കയറിയിട്ട് വരാം.
3: ഇതാ മാമ 5 രൂപ. മാമൻ പെട്ടെന്ന് പോയിട്ട് വരണം.
4: രചന രാജ്മോഹൻ കുവളശ്ശേരി.
5: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നമസ്തേ അനന്തപുരിയിൽ. ഇനി എസ് രമേശൻ നായർ രചിച്ച് എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും അരുന്ധതിയും പാടിയ ഗാനം.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
5: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം, നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം. 9496778344.
6: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.

0: ദിവ്യദർശനമെന്ന ചിത്രത്തിനായി ശ്രീകുമാരൻ തമ്പി രചിച്ച് എം എസ് വിശ്വനാഥന്റെ സംഗീതത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: വല്ലത്ത് ഇതാ ഒരു ചോദ്യം. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1-2. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
0: ഇനി നിവാസ് പാടിയ ഒരു ഗാനമാണ്, ചിത്രം ഡയമണ്ട് നെക്ലസ്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാൻമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. രാജ്യത്തെ 100 ജില്ലകളിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. ന്യൂഡൽഹിയിലെ സംഭവങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കമ്മീഷണറുടെ ഓഫീസിന്റെ നടപടി രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലാണെന്ന് ഇന്ത്യ. ജനീവയിലെ ഇന്ത്യൻ പെർമനന്റ് മിഷൻ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൌദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. 300-ലധികം പേർക്ക് പരിക്കേറ്റു. ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ 94-ാം പതിപ്പ് വാരാണസിയിൽ ആരംഭിച്ചു. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം എന്ന പ്രമേയത്തിലാണ് സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നത്. ഇ കൊമേഴ്സ് ഡെലിവറി സേവനങ്ങൾക്ക് പുതുതായി 5% GST ഏർപ്പെടുത്തിയെന്ന പ്രചാരണം തെറ്റാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIB വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 26 മുതൽ നടക്കുന്ന പരിമല പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തലത്തിൽ ക്രമീകരണങ്ങൾ മന്ത്രി PC വിഷ്ണുനാഥന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ എയർപോർട്ട് റോഡിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. പുലർച്ചെ 3-ഓടെയായിരുന്നു അപകടം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇന്റർ കാശി FC ആദ്യ മത്സരത്തിനിറങ്ങും. പൂനെയിലെ ബാലേവാടി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5-നാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

നമസ്തേ ആനന്ദപുരി, തുടരുകയാണ്. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമറിയാനുള്ള സമയമാണ്. ചോദ്യം ആദ്യം പറയാം. മികച്ച സാങ്കേതിക നിലവാരമുള്ള ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്നതിനായി KSRTC നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം പ്രോജക്ട് സൂര്യ. സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ഓഡി

0: തുടങ്ങിയ ശ്രേണികളിലെ ബസ്സുകൾ നവീകരിക്കുന്നതിനോടൊപ്പം സാങ്കേതിക വിദ്യാർത്ഥികൾക്ക് KSRTCയുടെ പ്രധാനപ്പെട്ട വിവിധ വർക്ക്ഷോപ്പുകളിൽ തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടികളും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. പ്രോജക്ട് സൂര്യ പദ്ധതി ഇപ്പോൾ മികച്ച സാങ്കേതിക നിലവാരമുള്ള ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിൽ ഇറക്കുന്നതിനായി KSRTC നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് ഇനി മറക്കണ്ട, പ്രോജക്ട് സൂര്യ. നമസ്തേനന്ദപുരിയിൽ ഇനിയൊരു ഗാനം കേൾക്കാം. നീലക്കടമ്പ് എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്, രചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.
1: കുടികൊള്ളും മഹേശ്വരീ ഗുണദാ

0: മലയാളം അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പിന്നീട് തേവര സേക്രഡ് ഹാർട്ട് കോളേജിലും തിരുവനന്തപുരം മാറിവാനിയസ് കോളേജിലും ജോലി നോക്കി. എം പി പോളിൻ്റെ ഉടമസ്ഥതയിലുള്ള കേരളം മാസികയുടെയും ജയഭാരത മാസികയുടെയും പത്രാധിപരായും പ്രവർത്തിച്ചിരുന്നു. 1980 ക്രിസ്തു ഭാഗവതം എന്ന സംസ്കൃത മഹാകാവ്യത്തിലൂടെയാണ് പി സി ദേവസ്യ ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയനായത്. ഈ കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. കൂടാതെ 1993 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. പണ്ഡിതരത്നം, വിദ്യാവിഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ, മികച്ച സംസ്കൃത പണ്ഡിതനുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം, മഹാറാണി സേതു പാർവതിഭായി പുരസ്കാരം എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കഥ, ഉപന്യാസം, വ്യാകരണം എന്നീ വ്യത്യസ്ത മേഖലകളിൽ മലയാളത്തിലും സംസ്കൃതത്തിലുമായി നിരവധി രചനകൾ നടത്തി. ഭാരത ശില്പികൾ, വേതാള കഥകൾ, പോലീസ് കഥകൾ, ബാലനഗരം തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. 2006 ഒക്ടോബർ 10 തൻ്റെ 100-ാമത്തെ വയസ്സിൽ പ്രൊഫസർ പി സി ദേവസ്യ അന്തരിച്ചു. ഇന്ന് കാലം സാക്ഷിയിൽ പ്രൊഫസർ പി സി ദേവസ്യയുമായി ഡോക്ടർ ഡി ബെഞ്ചമിൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിലെ ഒരു ഭാഗം കേൾക്കാം.
1: മിക്കവാറും ക്രൈസ്തവമായ ഒരു പാരമ്പര്യത്തിൽ വളർന്നു വന്ന സാറ് സംസ്കൃതം ഐച്ഛികമായി പഠിക്കുകയും സംസ്കൃതത്തിൽ വൈദഗ്ധ്യം നേടുകയും സംസ്കൃതത്തിൽ ബൃഹത്തായ ഒരു കാവ്യം തന്നെ എഴുതുകയും ചെയ്തു എന്നതാണ്.
2: അതിന് പ്രധാനമായ ഒരു കാരണം കാളിദാസന്റെയും മറ്റുമൊക്കെ കൃതികൾ പതിവായിട്ട് വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തന്നെയല്ല, അക്ഷരശ്ലോക മത്സരത്തിന് വേണ്ടി അനേകായിരം ശ്ലോകങ്ങൾ ഹൃദയസ്ഥമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടൊക്കെ എനിക്കെപ്പോഴും കവിതയോടൊരു കമ്പം തോന്നിയിരുന്നു. ക്രിസ്തു ഭാഗവതം എന്ന കൃതി എഴുതുന്നതിനെപ്പറ്റി ഞാൻ ഒഴിയെ പറയാം. ഇത് ഞാൻ ആരെയും മാനസാന്തരപ്പെടുത്താൻ വേണ്ടി എഴുതുകയല്ല, അഭ്യസ്തവിദ്യയിലെ അഭിജ്ഞരായ കേരളീയർക്കോ ഭാരതീയർക്കോ ഒക്കെ രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ, രണ്ട് മതങ്ങൾ തമ്മിലല്ല, സംസ്കാരങ്ങൾ തമ്മിൽ വിനിമയം ചെയ്ത് രസിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയത്. അതിനുവേണ്ടി ഗോസ്പെൽസ് എന്ന് പറയുന്ന സുവിശേഷ ഗ്രന്ഥങ്ങൾ എല്ലാം ഞാൻ വായിച്ചു. ക്രിസ്തുവിൻ്റെ ജീവചരിത്രം സംബന്ധിച്ച വലിയ അതോറിറ്റീസൊക്കെ എഴുതിയിട്ടുള്ള റിച്ചിയോറ്റി, ഫുവാർഡ്, ഇങ്ങനെ അനവധി ആളുകൾ എഴുതിയിട്ടുള്ള കൃതികളൊക്കെ വായിച്ചു. എന്നിട്ട് തുടങ്ങുമ്പോൾ തന്നെ സംസ്കാര വിനിമയം എന്നുള്ളത് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ കാണാവുന്നതാണ്. ജഗൽപതിയും ഗോകുലജാതമർത്തിതും വിഭശ്ചിത സഞ്ചരതോ നിനായം പുനശ്ച കാവ്യാധ്വനിമേ വിരാജതം സമുജ്വല ശൈവ ശുഭായ താരക. സമുജ്വലയായ ശുഭായ ആ താരക, ആ നക്ഷത്രം, പണ്ട് തൊഴുത്തുൾപ്പെടുന്ന യേശുവിനെ കാണാൻ പുറപ്പെട്ട വിദ്വാൻമാർക്ക് വഴികാട്ടിയെന്ന് വേദഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ടല്ലോ. അത് വീണ്ടും വന്ന് ഉദിച്ച് എനിക്ക് വഴികാട്ടിയായി തീരട്ടെ എന്നാണ് എൻ്റെ ലക്ഷ്യം.
0: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് പ്രൊഫസർ പി സി ദേവസ്യയുടെ ശബ്ദം.
3: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
4: നമസ്തേ. അനന്തപുരിയിൽ ഇനി എസ് ജാനകിയും സതീഷ് ബാബുവും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ധീര, രചന പോച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

നമസ്തേ അനന്തപുരിയിൽ, ഇനി നമുക്ക് ചുറ്റും. നവരാത്രി ഘോഷയാത്രയോടനുബന്ധിച്ച് ഇന്ന് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ഘോഷയാത്ര കടന്നുപോകുന്ന പള്ളിച്ചൽ മുതൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം വരെ രാവിലെ 10 മുതൽ രാത്രി 8 മണിവരെയാണ് ഗതാഗത നിയന്ത്രണം. പള്ളിച്ചൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പള്ളിച്ചൽ കിള്ളിപ്പാലം ഒഴിവാക്കി ബൈപ്പാസ് വഴി പോകണം. നേമം പാപ്പനംകോട് ഭാഗത്തു നിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് പോകുന്നവർ കൈമരം മരുതൂർക്കടവ് കാലടി ചിറപ്പാലം ചിറമുക്ക് മണക്കാട് വഴിയും കരമന തമ്പാനൂർ ഭാഗത്തേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും കരമന കുഞ്ചാലുമൂട് പൂജപ്പുര ജഗതി മേട്ടുകട തയ്ക്കാട് വഴിയും പോകണം. കരമനയിലേക്ക് പോകുന്നവർ പൂജപ്പുര മേലാറന്നൂർ CIT റോഡ് PRS വഴിയും വലിയ വാഹനങ്ങൾ പൂജപ്പുര ജഗതി മേട്ടുകട ഫ്ളൈഓവർ കിള്ളിപ്പാലം വഴിയും നെയ്യാറ്റിങ്കര ഭാഗത്തേക്ക് പോകാനുള്ളവർ തിരുമല മങ്കാട്ടുകടവ് മലയൻകീഴ് വഴിയും പോകണം. PRS ആശുപത്രി വഴി ഘോഷയാത്ര കടന്നുപോകുമ്പോൾ വലിയ വാഹനങ്ങൾ മണക്കാട് തിരുവല്ലം ബൈപ്പാസ് വഴിയും ചെറിയ വാഹനങ്ങൾ കിഴക്കേക്കോട്ട തമ്പാനൂർ വഴിയും പോകണം. ചാല ഗവൺമെന്റ് ITI ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ് ആന്റ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് ടെക്നീഷ്യൻ ട്രേഡിൽ നിലവിലുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ നാളെ ഉച്ചയ്ക്ക് 1:30 അസൽ സർട്ടിഫിക്കറ്റുമായി ചാല ഗവൺമെന്റ് ITI പ്രിൻസിപ്പൽ മുമ്പാകെ ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0471-245-255 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0471-245-255. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കമലേശ്വരം വാർഡിൽ ജില്ലാ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി സംഘടിപ്പിക്കുന്ന സൌജന്യ അസ്ഥിരോഗ സന്ധിവേദന നിർണയ ക്യാമ്പ് ഇന്ന് നടക്കും. ഇന്ന് രാവിലെ 10 മണി മുതൽ 1:30 വരെയാണ് ക്യാമ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് 7306560548 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 7306560548. കേരളത്തിലെ മുന്നാക്ക സമുദായത്തിൽപ്പെടുന്നവരും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ ഉൾപ്പെടുന്നവരുമായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായമായി

0: സംസ്ഥാന സർക്കാർ കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ മുഖേന നടപ്പിലാക്കി വരുന്ന വിദ്യാഭ്യാസ സമുന്നതി മെറിറ്റ് സ്കോളർഷിപ്പ് അർഹരായവരിൽ നിന്ന് 2026-27 വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ബിരുദം, ബിരുദാനന്തര ബിരുദം, സിഎ, സിഎംഎ, സിഎസ് ദേശീയ നിലവാരമുള്ള സ്ഥാപനങ്ങളിലെ ബിരുദം, ബിരുദാനന്തര ബിരുദം, ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് എന്നീ വിഭാഗങ്ങളിലേക്കാണ് സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും www.ksweefe.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 7 ആണ്. കേരളത്തിലെ മുന്നാക്ക സമുദായത്തിൽപ്പെടുന്നതും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന വിദ്യാ സമുന്നതി കോച്ചിംഗ് അസിസ്റ്റന്റ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് നിയമ പഠനം, കേന്ദ്ര സർവകലാശാല പഠനം എന്നിവയ്ക്കുള്ള പ്രവേശന പരീക്ഷകൾ, സിവിൽ സർവീസസ്, ബാങ്ക്, എസ്എസ്സി, പിഎസ്സി, യുപിഎസ്സി, മറ്റിതര മത്സര പരീക്ഷകൾ, വിവിധ യോഗ്യതാ നിർണയ പരീക്ഷകൾ തുടങ്ങിയ പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ പരിശീലനത്തിനായുള്ള ധനസഹായമാണ് നൽകുന്നത്. വിശദവിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും www.ksweefe.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ 7 ആണ്.
1: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: എം ആർ ടി ഹോം നീഡ്സിലെ ബ്രാസ് മേള മിസ്സിയില്ലേ? കുക്ക്വെയർസ്, പൂജാ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
3: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

കാട്ടുതുളസി എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. രചന വയലാർ രാമവർമ്മ, സംഗീതം എം എസ് ബാബുരാജ്. നമസ്തേ അനന്തപുരയിൽ ഇനി ഡോക്ടർ ലവ് എന്ന ചിത്രത്തിനായി കാർത്തിക് പാടിയൊരു ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ബിനു തോമസ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാ മതി, അപ്പൊ കാറ് കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ.

0: മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ ജ്വല്ലറി ആര്യശാല.
2: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 to 12:00 വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻ ചാർജ് ഷിജു ഷെരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321 അല്ലെങ്കിൽ 9496565631. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സൈനിക ക്ഷേമ വകുപ്പുമായി നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 to 12:00 അറിയിപ്പ് കഴിയും.

0: ஸ்விங்கர் சேல்ஸ் அண்ட் சர்வீசஸ்
1: எல்லா தரம் தையல் மிஷினுகளும் ஹோல்சேல் அண்ட் ரீட்டெயில் விலைக்கு
2: ஸ்விங்கரில் பவர் மிஷினுகளுக்காய் பிரத்யேக ஷோரூம்
0: ஸ்விங்கர் சேல்ஸ் அண்ட் சர்வீசஸ் பழங்காடி திருவனந்தபுரம்
3: 4859017986
4: നമസ്തേ അനന്തപുരി, തുടരുകയാണ്. ഇപ്പോൾ സമയം 8:30.
5: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
7: നോവൽ സഞ്ചാരം.
8: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
9: വിശ്വം പോകുന്നു, രാധ ചോദിച്ചു. ഏ, പോകുന്നു എവിടേക്ക്? ശാന്തയുടെ അടുത്തേക്ക്? ഇല്ല. എന്തുകൊണ്ട് എന്ന് അവൾ ചോദിച്ചില്ല. പിന്നെ അന്ന് രണ്ടാളും സംസാരിച്ചതുമില്ല. പിറ്റേന്ന് സുലൈമാൻ വന്ന് ചോദിച്ചു, വിശ്വം പോയില്ലേ? ഇല്ല. ഏ, പോകുന്നില്ലേ? ഇല്ല. വെളിച്ചസ്ഥിതിക്ക് ഒന്ന് പോകുന്നത് നല്ലതല്ലേ? എന്നെ നിർബന്ധിക്കരുത്. അതൊരു അപേക്ഷയായിരുന്നു. സുലൈമാന് ഒന്നും മനസ്സിലായില്ല. എങ്കിലും ഒന്നും ചോദിച്ചതുമില്ല. ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞു. അതിനിടയിൽ കുഞ്ഞിരാമന്റെ കേസ് രജിസ്റ്റർ ചെയ്ത് വിചാരണയ്ക്ക് വെച്ചിരുന്നു. അടുത്ത ദിവസം സുലൈമാനെ വിളിക്കാൻ ശാന്തയുടെ അടുത്തുനിന്ന് ആൾ വന്നു. അയാൾ പോയി. വിശ്വനാഥൻ വന്നില്ലല്ലോ? ശാന്ത ചോദിച്ചു. വരുവായിരിക്കും, സുലൈമാൻ ഒരു തഞ്ചത്തിലങ്ങു പറഞ്ഞു.
10: പറഞ്ഞില്ലേ?
9: ഓവ്, എന്തേ മറുപടി പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. നിശബ്ദമായ ഒരു നിമിഷം. ഒന്നും സംഭവിച്ചില്ലെന്ന മുഖഭാവത്തോടെ അവൾ തുടർന്നു.
10: എന്റെ മേശപ്പലക എന്തായി?
9: അത് ചോദിക്കാനേ വിളിച്ചത്.
10: ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ ചെരിപ്പെടും.
9: പതുക്കെ മതി, പക്ഷേ നന്നാവണം.
10: ഓ,
9: സുലൈമാൻ കണ്ണിൽ നിന്നു മറഞ്ഞു. ശാന്തയുടെ മുഖം ക്രൂരമാംവിധം തുടുത്തിരുന്നു. അവൾ മുകളിലെ നിലയിലേക്ക് പോയി കട്ടിലിൽ ചെന്നു വീണു. വിശ്വം ഒരു മറുപടിയും പറഞ്ഞില്ല. വാചാലമായ കണ്ണുകളോടെ നിശബ്ദമായി നിൽക്കുന്ന ആ മുഖം അവളുടെ മനസ്സിനു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. താനാണ് ആ വായ അടച്ചുകളഞ്ഞത്. തേജോമയമായ എന്തോ ഒന്ന് ഹൃദയത്തിലേക്ക് കടന്നുകൂടിയ പോലെ തോന്നി. നിഷ്ഠുരമായി ഹൃദയം തുളച്ച് കടന്നുവരുന്ന ഒരു നക്ഷത്രം. പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദുവായ ആ നക്ഷത്രം അവളെ കൊളുത്തിട്ടു വലിക്കുന്നു. നിൽക്കാനോ പോകാനോ വയ്യ. ഞെരിച്ചിൽ, പല്ലിറമ്മൽ, ഒരീറ്റുനോവ്. പെട്ടെന്ന് നാഴികമണിയിലെ നീഗ്രോ ഒന്നലറി. നനഞ്ഞ കൺപീലികളോടെ ശാന്ത അവനെ നോക്കിക്കൊണ്ട് കിടന്നു. ടപ് ടപ് ടപ്. കോണിപ്പടിയിൽ നിന്ന് കാലടി ശബ്ദം. ആ കാൽപ്പെരുമാറ്റം സുപരിചിതമാണ്. ഒരു തടിയൻ പോർക്ക് അടുത്തു വരുന്നതായി അവൾക്ക് തോന്നി. അവൾ

0: തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി കമിഴ്ന്നു കിടന്നു. കാർത്തികേയൻ മുറിയിലേക്ക് കടന്നുകൊണ്ട് വിളിച്ചു,
1: ശാന്തേ.
0: നിശബ്ദം.
1: ഉറങ്ങുകയാണോ?
0: നിശബ്ദം.
1: ഇത്ര നേരത്തെ?
0: അനക്കമില്ല. അയാൾ കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്ന് മധുര മനോരാജ്യത്തെ സൂചിപ്പിക്കുന്ന ചൂളം വിളിയോടെ നെക്ടൈ അഴിച്ചു.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ ഗായകൻ കൃഷ്ണൻ ഗുരുവായൂർ അതിഥിയായി പങ്കെടുക്കുന്നു.
1: ഒരു ഒറ്റമുറിയുള്ള ഒരു വീട് കിട്ടി, ഒരു അടുക്കള ഒരു മുറി. ഇതില് ഞങ്ങളൊരു 5 അംഗങ്ങൾ, ഒരു പെങ്ങള്, 4 ആങ്ങളമാര്, അച്ഛനമ്മ ഒക്കെ കൂടി ആ വീട്ടിൽ താമസിക്കുകയാണ്. അവിടെ നിന്നാണ് ജീവിതം ആരംഭിക്കുന്നത്. ലോട്ടറിക്കറ്റ് വെക്കുക, കല്യാണ പാർട്ടിക്ക് വിളമ്പാൻ പോകും, അങ്ങനെ ഓരോരോ തൊഴിലുകൾ ചെയ്ത് അങ്ങനെ കയറി.
0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
2: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന് സൗപർണിക എന്ന പുണ്യതീർത്ഥവും ഭക്തിയും ഒത്തുചേരുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തീർത്ഥാടനം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്, രചനാസംഗീതം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മന്ദിരത്തിൽ ഇനി സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിനായി ദേവാനന്ദ് പാടിയത്. രചന യൂസഫ് ലിക്കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: നമസ്തേ. അനന്തപുരിയിൽ ഇനി കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ദേവദാസ്, സംഗീതം ജോൺസൺ, പാടിയത് പി ജയചന്ദ്രനും വാണി ജയറാമും.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8917655534.
3: അടുത്ത ഗാനം ചുക്ക് എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയതാണ്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ഇന്നത്തെ നമസ്തേ അനന്തപുരിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസ് പാടിയതാണ്. ലങ്കാദഹനം എന്ന ചിത്രത്തിനായി ശ്രീകുമാരൻ തമ്പി രചിച്ചത്. സംഗീതം MS വിശ്വനാഥൻ.

ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഗാനോപഹാരം. ഇന്ന് 2021 മുതൽ 2026 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കാന്താര എന്ന ചിത്രത്തിനായി സായി വെങ്കടേഷ് പാടിയത്. ശശിരാജിന്റെ വരികൾക്ക് അജ്നീഷ് ലോക്നാഥ് ഈണം നൽകിയിരിക്കുന്നു.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൌൺലോഡ് ചെയ്യുക.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ഗാനോപഹാരത്തിൽ ഇനി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഭീമന്റെ വഴി എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് മൊഹസീൻ, സംഗീതം വിഷ്ണു വിജയ്.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ഗാനോപഹാരത്തിൽ ഇനി MG ശ്രീകുമാർ, വിനീത് ശ്രീനിവാസൻ എന്നിവർ പാടിയ ഗാനമാണ്. ബ്രോ ഡാഡി എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് ലക്ഷ്മി ശ്രീകുമാർ, സംഗീതം ദീപക് ദേവ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ
3: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ ഗായകൻ കൃഷ്ണൻ ഗുരുവായൂർ അതിഥിയായി പങ്കെടുക്കുന്നു.
4: ഒരു ഒറ്റമുറിയുള്ള ഒരു വീട് കിട്ടി, ഒരു അടക്കള ഒരു മുറി. ഇതില് ഞങ്ങളൊരു 5 അംഗങ്ങൾ, ഒരു പെങ്ങള്, 4 ആങ്ങളമാര്, അച്ഛനമ്മ ഒക്കെ കൂടി ആ വീട്ടിൽ താമസിക്കുകയാണ്. അവിടെ നിന്നാണ് ജീവിതം ആരംഭിക്കുന്നത്. ലോട്ടറിക്കറ്റ് വെക്കുക, കല്യാണ പാർട്ടിക്ക് വിളമ്പാൻ പോകും, അങ്ങനെ ഓരോരോ തൊഴിലുകൾ ചെയ്ത് അങ്ങനെ കയറി.
3: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ
2: തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക വഴികാട്ടുക നാരായണ രൂപം.
5: ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിനായി പ്രഭാവർമ്മ രചിച്ചത്. റോണി റാഫേൽ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ, ശ്രേയാ ഘോഷാൽ എന്നിവർക്കൊപ്പം പാടിയതാണ് ഈ ഗാനം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ലോക് നായക് ജയപ്രകാശ് നാരായണന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് ജയപ്രകാശ് നാരായൺ ഉയർത്തിയ നിർഭയമായ ശബ്ദത്തെ സമൂഹമാധ്യമക്കുറിപ്പിൽ മോദി അനുസ്മരിച്ചു. സൌദി അറേബ്യയിലെ റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് രാജ്യങ്ങൾ. ഭീഷണിയെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. നശാമുക്ത് യുവ അഭിയാന്റെ 1-ാം ഘട്ടം വിജയകരമായി പൂർത്തിയായതായി കേന്ദ്ര കായിക യുവജന മന്ത്രാലയം. 200 കേന്ദ്രങ്ങളിലായി 1.06 ലക്ഷത്തിലധികം പേർ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. AI മെഷീൻ ലേണിംഗ് സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സൈബർ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് മന്ത്രി ഡോക്ടർ റോജി എം ജോൺ. കൊച്ചിയിൽ കേരള പോലീസിന്റെ കൊക്കൂൺ 2026 സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. 2-ാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾ കളക്ട്രേറ്റ് മൈതാനിയിൽ നാളെ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കേസരി ഭവനിൽ നവരാത്രി സർഗോത്സവത്തിന് വൈകിട്ട് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ തിരിതെളിക്കും. ചലച്ചിത്ര താരം വിവേക് ഗോപൻ വിശിഷ്ടാതിഥിയാകും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇന്റർ കാശി FC ആദ്യ മത്സരത്തിനിറങ്ങും. പൂനെയിലെ ബാലേവാടി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5-നാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.
1: ആകാശവാണി. ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം: N.J. ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിലെ പ്രശസ്തമായ ഒരു ഗാനം ശ്രദ്ധിച്ചിട്ടില്ലേ? സുഖമെവിടെ ദുഃഖമെവിടെ. ആ ഗാനം തുടരുന്നത് ഇങ്ങനെയാണ്: പലകുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും, പല വട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും. അങ്ങനെയാണ് ജീവിതത്തിൻ്റെ നീണ്ട പാതയിലൂടെ നാം കരുത്താർജിച്ച് മുന്നോട്ടു പോകുന്നത്. തട്ടിത്തടഞ്ഞു വീണും എഴുന്നേറ്റും പിന്നെയും വീണും ഒടുവിൽ നിവർന്നു നടക്കാൻ നാം ആർജവമുള്ളവരായി മാറുന്നു. ഒന്ന് വീണു എന്ന് കരുതി പിന്നെ നടക്കാൻ മടിച്ചു നിന്നിട്ടില്ലല്ലോ. അറിയാതെ അറിയാതെ നാം സ്വായത്തമാക്കിയ കഴിവാണ് അത്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവുമുണ്ട് എന്ന് സാധാരണ പറയാറില്ലേ? പക്ഷേ ഇറക്കം മാത്രമായാലോ? എവിടെയെങ്കിലും വീണ് ജീവൻ

തന്നെ നഷ്ടമായേക്കാം. ഇറക്കമിറങ്ങുന്ന വേഗത ഒന്ന് നിയന്ത്രിക്കാൻ കയറ്റങ്ങൾ അനിവാര്യമാണ് താനും. വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിലെ ഈ ഗാനം തന്നെ ഇന്നത്തെ ഓർമ്മിച്ചപ്പിൽ ആദ്യം കേട്ടാലോ?

ആലപ്പുഴ ജില്ലയിലെ ചേപ്പാട് വെട്ടിക്കുളങ്ങരയിൽ നിന്നും ശ്രീലേഖ എസ്. കത്ത് വായിക്കാം. ഓർമ്മകൾക്ക് എന്ത് മാധുര്യമാണ്! അതുപോലെ ഓർമ്മച്ചെപ്പിലൂടെ കേൾക്കുന്ന ഗാനങ്ങളും മാധുര്യം നിറഞ്ഞതാണ്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ നാല് കാലങ്ങളിൽ വാർദ്ധക്യം ഓർമ്മകൾ തലോടുന്ന കാലമാണ്. നമ്മൾ കണ്ടിട്ടുള്ളവരെ കാണാതെ വരിക നഷ്ടസ്വപ്നങ്ങൾക്ക് തുല്യമാണ്. ഓരോരുത്തരുമായുള്ള ബന്ധങ്ങൾ, ഓർമ്മകൾ മാത്രം ബാക്കിയാകും പിന്നെ. എപ്പോഴെങ്കിലും കാണുമ്പോഴുള്ള സന്തോഷമൊക്കെ ജീവിതത്തിൻ്റെ മറ്റൊരു വശമാണ്. ജീവിതത്തോണിയിൽ കടക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും അർത്ഥവും പൊരുളും മനസ്സിലാകുന്നത്. അപ്പോഴേക്കും കാലം കടന്നുപോയിരിക്കും. ഈ അവസരത്തിൽ മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്ന ചിത്രത്തിലെ സഹ്യാദ്രി സാനുകൾ എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചെപ്പിലൂടെ കേൾപ്പിച്ചു തരുമോ എന്നാണ് ശ്രീലേഖ എസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. 1972 പുറത്തിറങ്ങിയ മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം.

കൊല്ലത്ത് നിന്നും ഡോക്ടർ എം എസ് സുചിത്ര ആകാശവാണിയുടെ വാട്സാപ്പിലേക്കാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. സന്ദേശം വായിക്കാം. ഓർമ്മകൾക്ക് ചിറകം മുളയ്ക്കുമ്പോൾ കണ്ണീർ നിറയുകയും തൊണ്ടയ്ക്ക് കനം വയ്ക്കുകയും ചെയ്യും. മണമുള്ള മധുരമുള്ള കണ്ണീരിൻ്റെ ഉപ്പ് പുരണ്ട പഴയൊരോർമ്മ പങ്കുവയ്ക്കാം. സ്കൂൾ കാലഘട്ടത്തിലേതാണ് ആ പാട്ടോർമ്മ. കർക്കശക്കാരായ അച്ഛനമ്മമാരിൽ നിന്നും ഞങ്ങൾക്ക് പുറം ലോക കാഴ്ചകൾ പരിമിതമായിരുന്നു. ഞങ്ങളുടെ വലിയച്ഛനായിരുന്നു ആ വിടവ് നികത്തിയിരുന്നത്. നാട്ടിലെ ഉത്സവം മീനത്തിലെ അശ്വതിക്കാണ്. അന്ന് 4 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഉത്സവം ഇന്ന് 10 ദിവസത്തേക്കായി. അശ്വതിയുടെ അന്ന് കെട്ടുകുതിര, വള്ളങ്ങൾ, ഫ്ലോട്ടുകൾ അങ്ങനെയുള്ള ആറാട്ടുണ്ടാകും. ഞാനും അനുജത്തിയും അയൽപക്കത്തുള്ള അമ്മമാരും ചേച്ചിമാരുമൊക്കെയായി പായും കടലാസുമൊക്കെയായി യാത്രയാകും. രാത്രിയിൽ അശ്വതിയുടെ അന്നത്തെ ഗാനമേള കേൾക്കാനും നാടകം കാണാനും വല്യച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ എഴുകോൺ മാടൻകാവിലെ ഉത്സവത്തിന് അന്ന് ആട്ടിൽ നിന്നും വിവാഹിതരായി പോയവരും ദൂരയിടങ്ങളിൽ ജോലിക്ക് പോയവരുമെല്ലാം മടങ്ങിയെത്തിയിരിക്കും ഉത്സവം കൂടാൻ. വല്യച്ഛൻ്റെ കൂടെ ലവ് ഇൻ സിംഗപ്പൂർ സിനിമ കാണാൻ 6:30 ഫസ്റ്റ് ഷോയ്ക്ക് വേലായുധ ടാക്കീസിൽ പോയതും വല്യച്ഛൻ്റെ കമൻ്റുകളുമൊക്കെ ഇന്നലത്തേതുപോലെ ഓർക്കുന്നു. റേഡിയോയോട് ഇഷ്ടം കൂടാനുള്ള അവസരമൊരുക്കി തന്നതും പണ്ടത്തെ ഇതളുകൾ പരിപാടി കേട്ട് രസിച്ചതുമൊക്കെ മറക്കില്ല. ആ കാലഘട്ടത്തിലെ ഒരു സംഗീതശില്പത്തിലെ വരികൾ ഞാൻ ഇന്നും ഓർക്കുന്നു. ഭീമസേനേക്കാളും രാമചന്ദ്രനേക്കാളും സ്നേഹസമ്പന്നൻ എൻ കണവൻ. ഇനി വിഷയത്തിലേക്ക് വരാം. റേഡിയോയിൽ എപ്പോഴും ആ സമയത്ത് കേട്ടിരുന്ന ഉത്സവപ്പറമ്പിലെ ഗാനമേളയിൽ കേട്ട ഗാനം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ മഞ്ചാടിക്കുന്നിൽ. ആ ഗാനം ഇന്ന് കേട്ടാലും ഗൃഹാതുരമായ ഉത്സവ കാഴ്ചകളിലേക്ക് മനസ്സ് പറന്നു പോകും. ഒപ്പം വലിയച്ഛനിലും. ആ പാട്ടാണ് എനിക്ക് ഇന്ന് കേൾക്കേണ്ടത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. 35 വർഷമായി മറ്റൊരു ദേശത്താണ് താമസമെങ്കിലും എന്നെ മനസ്സിലാക്കിയ എൻ്റെ ഭർത്താവ് എല്ലാ വർഷവും മീനാശ്വതിയിൽ കെട്ടുകാഴ്ച കാണിക്കാനും തൊഴാനും കൊണ്ടുപോകും. കുടുംബ വീട്ടിൽ ആരുമില്ലാത്തതിനാൽ പഴയ നിറവില്ല, മനസ്സിന് കുളിർമയുമില്ല. പഴയ അമ്മമാരുമില്ല, ചേച്ചിമാരുമൊക്കെ ഓരോ ഇടങ്ങളിൽ.

വൃദ്ധകളായി. ഇത്രയും മാത്രമാണ് ഡോക്ടർ എം എസ് സുചിത്ര തൻ്റെ സന്ദേശത്തിൽ അയച്ചിരിക്കുന്നത്. പക്ഷേ എഴുതാതെ എഴുതിയ വരികൾ ഈ സന്ദേശത്തിൽ അവിടെ അവിടെയായി തങ്ങിക്കിടക്കുന്നുണ്ട്. പറയാതെ പറഞ്ഞ വിശേഷങ്ങളും ഈ സന്ദേശത്തിൽ അങ്ങനെ വിങ്ങി നിൽക്കുന്നുണ്ട്. കേട്ടോ, ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയാണ് ഈ ഗാനം എഴുതിയത്. ജെറി അമൽദേവ് ചിട്ടപ്പെടുത്തി. യേശുദാസും വാണി ജയറാമും സംഘവും പാടിയ ഗാനം. ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ.

നെടുമങ്ങാട് നിന്ന് ദിവാകരൻ നായർ. പ്രിയപ്പെട്ട ആകാശവാണിക്ക്, എന്നേക്ക് 46 വർഷം മുമ്പുള്ള ഓർമ്മയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. സ്ഥലം സിംഗപ്പൂർ ടൗൺ. അവിടെ വർക്കല ഇടവക്കാരുടെ ഒരു ചായ പീടികയുണ്ട്. നല്ല കടുപ്പമുള്ള ചായ കിട്ടുന്ന ഇടമാണ് അത്. അവിടെ ഇരിക്കുമ്പോൾ ഒരു ഹിന്ദി പാട്ട് കേട്ടു. ആരാധന എന്ന ചിത്രത്തിൽ രാജേഷ് ഖന്നയും ശർമിള ടാഗോറും മത്സരിച്ച് അഭിനയിച്ച രംഗം. രാജേഷ് ഖന്ന ഡബിൾ റോളിൽ അഭിനയിക്കുന്നു. കുഞ്ഞിനെ അമ്മ താരാട്ടുപാടി ഉറക്കുന്ന രംഗം. ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ സിംഗപ്പൂർ ജീവിതത്തിന്റെ ഓർമ്മ മനസ്സിലിങ്ങനെ തെളിയും. ഈ ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് അതേ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് നെടുമങ്ങാടുള്ള ദിവാകരൻ നായർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം കേൾക്കാം. 1969 പുറത്തിറങ്ങിയ ചിത്രമാണ് ആരാധന. ഈ ചിത്രത്തിനു വേണ്ടി ആനന്ദ് ബക്ഷി എഴുതി, എസ് ഡി ബർമൻ സംഗീതം നൽകി, ലതാ മങ്കേഷ്കർ പാടിയ വളരെ മനോഹരമായ ഗാനം.

ഓലകെട്ടി അമ്പലം ഓമശ്ശേരിൽ നിന്നും വിജികുമാർ എസ് അയച്ച കത്ത് ഇനി വായിക്കാം. സ്നേഹം നിറഞ്ഞ ആകാശവാണി, നിനക്കൊരായിരം നന്ദി. ഞാൻ ഓർമ്മച്ചപ്പിലേക്ക് അയച്ച കത്തുകളെല്ലാം വായിച്ച് കേട്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. തിരുവനന്തപുരം RCCയിലെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ. 2017 വന്നു. 2017 നവംബർ മാസത്തോടുകൂടി ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങി. ഞാനിന്ന് ജോലിക്ക് പോകുന്നുണ്ട്. തൽക്കാലം കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാ ചെക്കപ്പിനും കൃത്യമായി പോകുന്നുണ്ട്. എനിക്ക് 12 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു യുവജന കലാസമിതി ഉണ്ടായിരുന്നു. അതിൻ്റെ വാർഷികം ഒക്ടോബർ

ഒന്നും രണ്ടും തീയതികളിലായിരുന്നു നടത്തിയിരുന്നത്. ഒന്നാം തീയതി കലാകായിക മത്സരങ്ങളും സന്ധ്യയ്ക്ക് ഫീൽഡ് പബ്ലിസിറ്റിയുടെ വക ഡോക്യുമെൻ്ററി പരിപാടികൾ വലിയ സ്ക്രീനിൽ കാണിക്കുമായിരുന്നു. അന്ന് കാണിക്കുമായിരുന്ന പ്രധാന പരിപാടികൾ പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലം ഉണ്ടാകാവുന്ന മാരക രോഗങ്ങളുമായിരുന്നു. അതൊക്കെ കണ്ട് മറന്നുപോയി. ഞാൻ ശരിക്കും വെറ്റില മുറുക്കുമായിരുന്നു. ഇന്ന് അതിനെപ്പറ്റി ഓർക്കുമ്പോൾ വല്ലാത്ത വേദനയുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഇതൊന്നും ഉപയോഗിക്കരുതേ എന്ന്. തീർച്ചയായും അത്രയ്ക്ക് മാരകമാണ് ക്യാൻസറും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും. നായാട്ട് എന്ന ചിത്രത്തിലെ കാലമേ കാലമേ എന്ന ഗാനമാണ് ഞാൻ ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രീകുമാരൻ തമ്പി എഴുതി, ശ്യാം ഈണം പകർന്ന് യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ഈ ഗാനത്തോടൊപ്പം മറ്റൊരു കാര്യം കൂടി പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കട്ടെ. കത്ത് വായിച്ചു കേട്ടുവല്ലോ. പ്രിയപ്പെട്ട ശ്രോതാവിന് ക്യാൻസർ എന്ന രോഗം പിടിപെട്ടതിൻ്റെ കാരണവും ഈ കത്തിൽ വിവരിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമേ ഓർമ്മജപ്പിന് ഓർമ്മിപ്പിക്കാനുള്ളൂ.

0: ഒരിടവേളയ്ക്ക് ശേഷം ഓർമ്മച്ചെപ്പ് തുടർന്ന് കേൾക്കാം.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3-4

0: 45 ന്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: സ്വർണം ഇന്ന് ഗ്രാമിന് 13,880 രൂപയും പവന് 1,11,040 രൂപയും.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില.
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ഓർമ്മച്ചെപ്പ് തുടരുന്നു.
6: പന്തളം ഉള്ളന്നൂർ നിന്ന് പുഷ്പകുമാർ എഴുതിയ കത്ത് ഇനി വായിക്കാം. ഞങ്ങളുടെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ മെഴുവേലി യൂണിറ്റ് പ്രസിഡന്റായി ദീർഘകാലമുണ്ടായിരുന്ന പി കെ രാജശേഖരൻ പിള്ള അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ഞാൻ മെഴുവേലി പി എച്ച് എസ് എസിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് 1970 അദ്ദേഹം സ്കൂൾ ലീഡറായിരുന്നു. അവസാന കാലത്ത് തിരുവല്ലം ഡി ബി എച്ച് എസ് എസിൽ നിന്ന് അധ്യാപകനായി റിട്ടയർ ചെയ്തു. എല്ലാ കാര്യത്തിലും നല്ലൊരു സംഘാടകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു ഗാനം കേൾപ്പിക്കുമോ? ഓർമ്മകളെ കൈവള ചാർത്തി എന്ന് തുടങ്ങുന്ന ഗാനമാണ് അദ്ദേഹത്തിന് വേണ്ടി ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഗാനം കേൾപ്പിക്കും എന്ന് കരുതട്ടെ. സ്നേഹത്തോടെ, പുഷ്പകുമാർ ഉള്ളന്നൂർ പന്തളം. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. പ്രതീക്ഷ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ ONV കുറിപ്പ്, സംഗീതം സലിൽ ചൗധരി.

ഓർമ്മച്ചെപ്പിന്. ഞാൻ ഇന്ദു ബി നായർ. വളരെ നാളായി ആഗ്രഹിക്കുകയാണ് ഓർമ്മച്ചെപ്പിലേക്ക് ഒരു കത്തെഴുതാൻ. 50 വർഷമായി ആകാശവാണിയിലെ എല്ലാ പരിപാടികളും കേൾക്കുന്ന ഒരാളുമാണ്. അദ്ദേഹത്തിന് ആകാശവാണി ജീവനായിരുന്നു. രാവിലെ തന്നെ റേഡിയോ ഓൺ ചെയ്യും. പാട്ടുകളൊക്കെ വളരെയധികം ഇഷ്ടമായിരുന്നു. മരിച്ചിട്ട് ഈ 17 25 വർഷം തികയുകയാണ്. എനിക്ക് 2 മക്കളാണ്. 2 പേർക്കും മക്കളും ചെറുമക്കളുമായി സുഖമായി കഴിയുന്നു. തിരുവോണം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് പ്രിയ ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: വെള്ളാവൂർ നിന്ന് ഓമന ബാബുരാജ് എഴുതിയ കത്ത് ഇനി വായിക്കാം. ഓർമ്മകൾ വളരെ ദീർഘമായി കത്തിൽ എഴുതിയിട്ടുണ്ട്. വളരെ മനോഹരമായ കൈയക്ഷരമാണ് കേട്ടോ, ഇഷ്ടപ്പെട്ടു. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ആകാശവാണിയിലേക്ക് ഒരു കത്തെഴുതുന്നത്. എൻ്റെ പേര് ഓമന ബാബുരാജ്. കോട്ടയം ജില്ലയിലെ വെള്ളാവൂർ എന്ന സ്ഥലത്ത് താമസിക്കുന്നു. 2005 May 31 വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും DEO ആയി റിട്ടയർ ചെയ്തു. സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെയായി കഴിയുന്നു. സന്തോഷങ്ങളുടെ കാര്യങ്ങളിൽ ഒന്ന് ഓർമ്മച്ചപ്പാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. September 20 ഓർമ്മച്ചപ്പ് പതിവ് പോലെ തന്നെ ധാരാളം ഓർമ്മകൾ ഉണർത്തുന്നതായിരുന്നു. അതിൽ ചെല്ലച്ചെറു വീട് തരാം എന്ന പാട്ടിൻ്റെ പേരിൽ എനിക്കും ഒരമളി പറ്റിയിട്ടുണ്ട്. എൻ്റെ ചേച്ചിയുടെ വിവാഹത്തലേന്ന് രാത്രിയിലെ പരിപാടിക്ക് വെച്ച മൈക്കിലൂടെ ഞാനൊരു പാട്ട് പാടി. 1988 കേട്ടോ ഈ സംഭവം. അന്ന് ചിത്രയുടെ പാട്ടുകളോട് വല്ലാത്തൊരിഷ്ടമായിരുന്നു. റേഡിയോയിൽ നിന്നും കേട്ട് പഠിച്ചതാണ് ആ ഗാനം. പക്ഷേ പാട്ടിൻ്റെ അർത്ഥമൊന്നും അത്ര പിടിയില്ല. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കാർന്നൂർമാരെല്ലാം എന്നെ വഴക്ക് പറഞ്ഞു. എന്തിനാണ് വഴക്ക് പറഞ്ഞത് എന്നെനിക്ക് മനസ്സിലായില്ല. പിന്നീട് കാലം അതൊക്കെ മനസ്സിലാക്കി തന്നു കേട്ടോ. ഇനി എനിക്ക് ഇന്ന് കേൾക്കേണ്ട പാട്ടിലേക്ക് വരാം. 40 മുമ്പുള്ള ഓർമ്മയിലേക്കാണ് ഈ പാട്ട് എന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ 1 മുതൽ 10 വരെ പഠിച്ച ഗവൺമെൻറ് HS കാഞ്ഞിരപ്പള്ളിയിൽ 2 പഠിക്കുന്ന കാലം. ക്ലാസ്സിലെ ശിവൻ എന്ന കുട്ടിയെ കൊണ്ട് ടീച്ചർ പാട്ട് പാടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ക്ലാസ്സിലെ സ്ഥിരം പാട്ടുകാരനാണ് ശിവൻ. ഇതൊക്കെ മങ്ങിയ ഓർമ്മകളാണ്. വേറെ കുട്ടികളും പാടിയിട്ടുണ്ടാകാം. ശിവൻ ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു എന്ന പാട്ട് പാടുന്നത് ഓർമ്മയുണ്ട്. അക്കാലത്ത് ആന്ധ്രയിൽ നിന്നോ മറ്റോ മണ്ണ് വെട്ടുന്ന പണികൾക്കായി മണ്ണാറക്കയം ഭാഗത്ത് വന്ന് താമസിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ടായിരുന്നു. ബോയന്മാർ എന്നാണ് അവരെ വിളിച്ചിരുന്നത്. അക്കൂട്ടത്തിലുള്ള കുട്ടിയാണ് ശിവൻ. പിന്നെ അമ്മു, രാധ തുടങ്ങിയ കുട്ടികളും. ഇവരുടെയൊന്നും മുഖമൊന്നും അത്ര ഓർമ്മയില്ല. ഇവരിൽ ശിവനും രാധയും എൻ്റെ ക്ലാസ്സിലായിരുന്നു. അവർ തമ്മിൽ വേറെ ഏതോ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്. തെലുങ്കായിരുന്നിരിക്കണം. ഇനി ശിവന്റെ പാട്ടിലേക്ക് വരാം. ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു എന്ന പാട്ട് ശിവൻ പാടുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അന്ന് ക്ലാസ്സിലെ കുട്ടികൾ ആരൊക്കെയോ എന്നെ ശിവന്റെ പുറത്തേക്ക് തള്ളിയിടും. ഞാനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റോടും. ശിവൻ ബെഞ്ചിൽ തന്നെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ പലപ്പോഴും നടന്നിട്ടുണ്ട്, ഒരു റാഗിംഗ് പോലെ. ഇനിയാണ് രസം. വർഷങ്ങൾ കഴിഞ്ഞ് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു എന്ന ഗാനം ഇഷ്ടഗാനങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരുന്നു. അതിൽ 2 എൻ്റെ പേര്, ഓമനേ നിൻ ശാലീനനാദം, ഓമനേ നിൻ പാവാട ഇളകി എന്നീ വരികളുണ്ട്. അതായിരിക്കണം അല്പസ്വല്പം റൊമാൻസൊക്കെ അറിയാവുന്ന സഹപാഠികൾ എന്നെ ശിവന്റെ പുറത്തേക്ക് തള്ളിയിട്ടുകൊണ്ടിരുന്നത് എന്നെനിക്ക് മനസ്സിലായി. എത്ര രസകരമായ ഓർമ്മയാണ് ഇത്! എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിക്കാലം. ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ ഒരിക്കൽ കൂടി ആ ബാല്യത്തിലേക്ക് മടങ്ങാൻ മനസ്സ് കൊതിക്കുന്നു. ശിവന്റെ കരയുന്ന മുഖമൊക്കെ അവ്യക്തമായ ഓർമ്മയിലുണ്ട്. പിന്നീട് ആ കുടുംബക്കാരൊക്കെ സ്വദേശത്തേക്ക് തന്നെ പോയെന്ന് തോന്നുന്നു. ഞങ്ങളും അവിടെ നിന്ന് സ്ഥലം മാറിപ്പോന്നു. ശിവൻ, രാധ, അമ്മു അവരൊക്കെ ഇപ്പോൾ എവിടെയായിരിക്കും? ഒരിക്കലും അവരെയൊന്നും ഈ ജീവിതത്തിൽ കണ്ടുമുട്ടുകയില്ല. എന്നെ അവരൊക്കെ ഓർക്കുന്നുണ്ടാകുമോ അതും അറിയില്ല. എങ്കിലും ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു എന്ന ഗാനം കേൾക്കുമ്പോൾ എൻ്റെ 2 സഹപാഠിയായ ശിവന്റെ കരയുന്ന മുഖവും അന്നത്തെ നുറുങ്ങ് സംഭവങ്ങളുമൊക്കെ ഓർമ്മയിൽ കടന്നുവരും. ദയവായി ആ പാട്ട് കേൾപ്പിക്കുമോ? ഏറെ പ്രതീക്ഷയോടെ, ഓമന ബാബുരാജ്, വെള്ളാവൂർ. ഈ കത്ത് വായിക്കുമ്പോൾ ആ ഗാനം എങ്ങനെ കേൾപ്പിക്കാതിരിക്കും അല്ലേ? മനോഹരമായ ഓർമ്മകൾ കൂടി കോർത്തിണക്കിയ ഗാനം. ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു. അയൽക്കാരി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പിയാണ് ഈ ഗാനം എഴുതിയത്. ജി ദേവരാജൻ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോഴത്തെ ചിലരുടെ ജീവിതത്തെക്കുറിച്ച് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കൂടി ഇവിടെ പങ്കുവയ്ക്കട്ടെ. ജീവിതം അതൊരു വാഹനം പോലെയാണ്. ചുവന്ന സിഗ്നലും പാർക്കിംഗ് ഏരിയയുമില്ലാത്ത നഗരത്തിലൂടെ പായുന്ന വാഹനം, അല്പസമയം പോലും ഒന്ന് നിർത്തി വിശ്രമിക്കാൻ ഒരിടമില്ലാത്ത നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം. ചിലപ്പോൾ തോന്നും, എന്തിനാണ് ഇങ്ങനെ പരക്കം പായുന്നത്? തിരക്കുകൾ ഒന്ന് മാറ്റിവെക്കാൻ ഒരു ദിവസം പോലുമില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചത് നമ്മൾ തന്നെയല്ലേ? ഇടയ്ക്കൊക്കെ ഒന്ന് മടിപിടിച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ജീവിതം ഒന്ന് റീചാർജ് ചെയ്യാൻ ഈ ചെറിയ അലസതയും മടിയും ഗുണം ചെയ്താലോ എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappu@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ.ജെ. ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം, നിർവഹണം: എൻ.ജെ. ജോഷിലാൽ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു
2: രണ്ട് പൗരി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
4: ഇനിയൊരു ഗാനം കേൾക്കാം. ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിനായി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ചത്, രവീന്ദ്രന്റെ സംഗീതത്തിൽ പാടിയത് MG ശ്രീകുമാർ.

0: ചലച്ചിത്ര ഗാനം സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11 മണി കഴിഞ്ഞ് 30 സെക്കൻഡ്.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 4,900 കോടി രൂപ മുതൽ മുടക്കുള്ള ചെന്നൈ മെട്രോ റെയിൽ പദ്ധതി മോദി നാടിന് സമർപ്പിക്കും. സൌദി അറേബ്യയിലെ റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ തുടർച്ചയായുണ്ടായിരുന്ന ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. ആക്രമണങ്ങളിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ വിദേശകാര്യ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. തൃശൂർ നാട്ടിക ടോൾ പ്ലാസയിൽ വീണ്ടും ടോൾ പിരിവ് നിർത്തിവച്ചു. വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിക്കും വരെ ടോൾ പാടില്ലെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. ദക്ഷിണ മൂകാംബികയായി അറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് ശ്രീ സരസ്വതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം. ക്ഷേത്രത്തിൽ വിപുലമായ കലോപാസനകളാണ് ആരംഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് ചാത്തമംഗലം കെട്ടാങ്ങലിൽ NDPS വിഭാഗത്തിൽപ്പെട്ട 11.90 ഗ്രാം MDMA രണ്ടുപേർ കുന്ദമംഗലം പോലീസ് പിടിയിൽ. MDMA കടത്തിക്കൊണ്ടുവരുവാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. പത്തനംതിട്ട അടൂരിൽ DYFA യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ഏഴംകുളത്തുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിനും CPIM അടൂർ ഏരിയ സെക്രട്ടറി മനോജിനും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് ബേപ്പൂർ ഹാർബറിൽ മത്സ്യബന്ധന ബോട്ടിന്റെ സ്റ്റോർ റൂമിൽ ബോധരഹിതരായ രണ്ടാമത്തെയാളും മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശി സച്ചിൻ ദാസാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 PM ആണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, കയ്യിലൊരു സ്റ്റിക്കുമായി മിന്നൽ വേഗത്തിൽ പായുന്ന ആ ഹോക്കി മാജിക് നിങ്ങൾക്ക് ഇഷ്ടമാണോ? മൈതാനത്ത് പന്തിനൊപ്പം മിന്നൽ വേഗത്തിൽ കുതിച്ചുപാഞ്ഞ് എതിരാളികളുടെ വലയിലേക്ക് കൃത്യമായി പന്തെത്തിക്കാൻ വേഗതയും കരുത്തും ഒത്തുചേർന്ന ഒരു മനസ്സ് വേണം. അത്തരമൊരിനമാണ് ഹോക്കി. നമ്മുടെ ഭാരതത്തിന് ലോകത്തിന് മുന്നിൽ എക്കാലവും അഭിമാനിക്കാൻ ഒരുപാട് നിമിഷങ്ങൾ ഹോക്കി സമ്മാനിച്ചിട്ടുണ്ട്. ധ്യാൻചന്ദിന്റെ മാന്ത്രിക സ്റ്റിക്കിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച നമ്മുടെ സ്വന്തം പി ആർ ശ്രീജേഷിലൂടെ കേരളത്തിന്റെ പെരുമ ഒളിമ്പിക്സ് വേദിയിൽ ഉയർത്തിക്കാട്ടിയ പോരാട്ട വീര്യത്തിന്റെ ഗെയിമാണിത്. ഇതൊരു വെറുമൊരു ഗെയിമെന്നതിലുപരി ഒത്തൊരുമയും അച്ചടക്കവും ലക്ഷ്യബോധവും ഓരോ നിമിഷത്തിലും ആവശ്യപ്പെടുന്ന ഒന്നാണ് ഈ കായിക വിനോദം. ഇന്ന് ബാലലോകത്തിൽ ഹോക്കി വിശേഷങ്ങളുമായി നമ്മളോടൊപ്പമുള്ളത് ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ നിന്നും നാഷണൽസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൊച്ചു ഹോക്കി താരം ആഗി വിശ്വനാഥാണ്. നമുക്ക് ആ വിശേഷങ്ങൾ കേൾക്കാം.
1: നമസ്കാരം ആഗി.
2: നമസ്കാരം.
1: വാശിയർ ഒരു ഗെയിം കഴിഞ്ഞ് ഇഞ്ചറി ഒക്കെ പറ്റിയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. നെറ്റിയിൽ വേദനയൊക്കെ ഉണ്ടോ? വേദന ഉണ്ടെങ്കിലും കുഴപ്പമില്ല, വിജയം കിട്ടിയ സന്തോഷത്തിലാണ് ഇരിക്കുന്നത് അല്ലേ?
2: അതെ.
1: നേരത്തെ തന്നെ ഈ ഒരു സ്പോർട്സ് രംഗത്ത്

0: അകത്ത് ഉണ്ടായിരുന്നോ?
1: ആ ഉണ്ടായിരുന്നു, മെയിനായിട്ട് അത്ലറ്റിക്സിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് കളിച്ച് വന്നപ്പോൾ കൊക്കോ ഗെയിം വന്നു, അപ്പം ടീമില്ല, അപ്പം അത്ലറ്റിക്സിലുള്ള പിള്ളേരെടുത്ത് കൊക്കോയും കൂടെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു വന്നപ്പോൾ അതിൻ്റെ അകത്തും ഇൻട്രസ്റ്റ് തോന്നി, പിന്നെ അത്ലറ്റിക്സും കൊക്കോയും ഒരുമിച്ച് കൊണ്ടുപോയി.
0: ആകെ പഠിച്ചത് ഏത് സ്കൂളിലാ?
1: നെയ്യാറ്റിൻകര ഗേൾസ്. അങ്ങനെ ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഹോക്കി സ്കൂളില് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, സെലക്ഷൻ ഉണ്ട്, താല്പര്യമുള്ള കുട്ടികൾക്ക് വരാന്ന് പറഞ്ഞു. അപ്പൊ പി ടി ടീച്ചർ എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു,
0: ടീച്ചറിന്റെ പേരെന്താ?
1: മിനി. അപ്പോ പോയി ട്രയൽസ് നോക്കി, വേറെ പുറത്തുനിന്നൊരു കോച്ചാ വന്ന ട്രയൽസ്, അപ്പം നോക്കി സെലക്ഷൻ കിട്ടി. അപ്പൊ പിറ്റേ ദിവസം തൊട്ട് വർക്ക്ഔട്ടിന് വരാൻ പറഞ്ഞു, അങ്ങനെ പോയി.
0: ഈ ഗെയിമിൽ വരുന്നതിന് ശേഷമല്ലേ ഹോക്കി സ്റ്റിക്ക് കാണുന്നത്?
1: ഇത് കണ്ടപ്പോ ഈ ബാറ്റ് എന്തെങ്കിലും വളഞ്ഞിരിക്കുന്നു, ഇത് എങ്ങനെയാ കളിക്കുന്നത് എന്നുള്ളത് ഒരു ചെറിയ ബോളാണ്. ഈ ചെറിയ ബോളും ഈ സ്റ്റിക്കും ഇത് എങ്ങനെയാ കളിക്കുന്നത്, പിന്നെ ഇത് എവിടെയാ കളിക്കുന്നത്, ഇത് കളിച്ചാ വല്ലയിടത്ത് എത്തുവോ, അങ്ങനത്തെ ഉള്ള
0: ഒരുപാട്
1: ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്തോണ്ടിരുന്നപ്പം ചോദിച്ചു, അച്ഛ ഈ കുന്തിട്ട് എങ്ങനെയാ കളിക്കുന്നേ,
0: ഈ കുന്തം വെച്ചിട്ട് ആ കുഞ്ഞു ബോളും ഇട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേ,
1: അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ ഒരു ഡൗട്ടും ഇത് എങ്ങനെയാ കളിക്കുന്ന ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. കോച്ചിങ് തുടങ്ങി കഴിഞ്ഞപ്പോ ഇൻട്രസ്റ്റ് ആയി, അത് പിന്നൊരു പാഷനായി.
0: കോച്ചിങ് തുടങ്ങി കഴിഞ്ഞപ്പോ ആദ്യമായിട്ട് സാർ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്?
1: ബോൾ കൺട്രോളിങ് ആയിരുന്നു മെയിൻ ആയിട്ട്. എന്ന് പറഞ്ഞാൽ ബോളും നമ്മളും സ്റ്റിക്കും ആയിട്ടുള്ള ഒരു കൺട്രോൾ വരണം, എന്നാലേ ഇത് നമുക്ക് കയ്യിൽ വഴങ്ങത്തുള്ളൂ. അല്ല ഇതൊന്നും ഇല്ലാതെ അങ്ങനെ തട്ടി തട്ടി ഇന്ന് നമ്മളെ കൺട്രോൾ നിൽക്കത്തില്ല. നമ്മളത് പഠിക്കുന്നതിൽ ഓരോ മൂവ്മെന്റ്സും സ്കില്ലും ഒക്കെ ഇട്ടാലാണ് കളിക്കുന്നതും പിന്നെ കളിയിൽ സെലക്ഷൻ കിട്ടുന്നതും ഓരോ സ്കിൽസ് ഒക്കെ കാണിക്കുമ്പോഴാണ്. മെയിൻ ആയിട്ടുള്ളത് പാസിങ്ങും മൂവിങ്ങും ആണ് മെയിൻ ആയിട്ടുള്ളത്.
0: നമ്മൾ ആദ്യം ട്രൈ ചെയ്തോ നമുക്കിങ്ങനെയുണ്ടല്ലോ, ഇതിനെ കൊണ്ട് പറ്റുമോ, ഇത് അങ്ങനെ ഒരു തോന്നലുണ്ടാവുമല്ലോ. പിന്നെ അതിനെ ബീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരു തോന്നൽ ആക്ച്വലി എത്ര ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ കുറച്ചൊക്കെ ചെയ്തപ്പോ വന്നോ, എന്തായിരുന്നു തോന്നൽ?
1: ഫസ്റ്റ് ഒരാഴ്ചയൊക്കെ ചെയ്തപ്പോ ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇത് എങ്ങനെയാ ചെയ്യേ, പിന്നെ അച്ഛനും താല്പര്യമുണ്ട്, പിന്നെ അച്ഛനെ വിഷമിപ്പിക്കാനും പറ്റത്തില്ല, കേറി പോയേം ചെയ്തു, എന്ത് ചെയ്യും, ഇനി എന്തായാലും എന്തേലും വരട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് തുടങ്ങിയതാ. പിന്നെ ചെയ്ത് ചെയ്ത് വന്നപ്പോ ഇൻട്രസ്റ്റ് ആയി. ഒരു 8 മാസം കഴിഞ്ഞപ്പോ സ്കൂൾസിന്റെ ഗെയിംസ് വന്നു, അങ്ങനെ വന്നു കളിച്ചു. ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ കളിച്ചത്, കളിച്ചപ്പോ അതിൽ നിന്ന് സ്റ്റേറ്റിലോട്ട് സെലക്ഷൻ ഉണ്ട്. എന്റെ സ്കൂളിൽ നിന്ന് എനിക്കും വേറൊരു കുട്ടിക്ക് അണ്ടർ 40 സ്റ്റേറ്റ് സെലക്ഷൻ കിട്ടി.
0: ആ സെലക്ഷൻ കിട്ടിയ ടൈം ഓർമ്മയുണ്ടോ?
1: അത് നല്ല ഓർമ്മയുണ്ടായിരുന്നു, കാരണം എന്റെ അപ്പാപ്പൻ മരിച്ച സമയമായിരുന്നു ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ. എന്റെ അപ്പാപ്പന് സ്ട്രോക്ക് ഒക്കെ വന്ന് ഇങ്ങനെ സീരിയസ് ആയിരുന്നു. അപ്പൊ അപ്പാപ്പന് സ്പോർട്സിലൊക്കെ അപ്പാപ്പന് ഭയങ്കര ഇഷ്ടമാണ് സ്പോർട്സിൽ ചെയ്യണത്. പിന്നെ മെഡൽ കൊണ്ട് കാണിക്കുമ്പം ഭയങ്കര സന്തോഷമായി, നാഷണൽസ് ഒക്കെ നല്ലപോലെ കളിക്കണം, ഇന്ത്യൻ പ്ലെയർ ആവണം എന്നൊക്കെ അപ്പാപ്പൻ നല്ല മോട്ടിവേഷൻ തരും.
0: അപ്പാപ്പന്റെ പേരെന്താ?
1: സോമൻ. അപ്പൊ അപ്പാപ്പന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ മെഡലൊക്കെ കാണിക്കുമ്പോൾ, ആ നന്നായിട്ടുണ്ട്, ഇനി അടുത്ത ലെവലിലോട്ട് പോണം എന്നൊക്കെ മോട്ടിവേഷൻ ചെയ്യും. എന്നിട്ട് ഇത് വാങ്ങാനുള്ള പൈസയൊക്കെ അപ്പാപ്പൻ തരും. അങ്ങനെ അപ്പാപ്പ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം ഇങ്ങനെ അപ്പാപ്പ മരിക്കും ഇങ്ങനെ അവസാനത്തൊക്കെ ആയപ്പോ എനിക്ക് അപ്പോഴാണ് സ്റ്റേറ്റ്സിന്റെ അണ്ടർ 14 കളി വരുന്നത്. അപ്പൊ അപ്പാപ്പ പറഞ്ഞ്, എനിക്കെന്ത് പറ്റിയാലും കുഴപ്പമില്ല, നീ അത് കളിക്കണം, കളിച്ച് ജയിക്കണം, ഞാൻ പോയാലും കുഴപ്പമില്ല, നീ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം പോയാലും വിഷമൊക്കെ ഉണ്ടായിരുന്നു,
0: പക്ഷെ എന്നാലും അപ്പാപ്പൻ തന്ന ആ മോട്ടിവേഷൻ അപ്പാപ്പൻ അദൃശ്യമായിട്ട് കൂടെ ഉണ്ട് എന്ന് തന്നെ തോന്നി അല്ലേ. ആ ഗെയിം എവിടെ വെച്ചാ നടന്നേ?
1: അത് ജീവരാജ് വെച്ചാ നടന്നത്. അതില് നമ്മള് കപ്പടിക്കുകയും ചെയ്തു, ഫസ്റ്റ് ആണ്
0: കിട്ടിയത്. ഒരുപാട് സന്തോഷമായി അല്ലേ?
1: സന്തോഷമായി, അതിന്റെ അവിടെ സങ്കടം ഉണ്ടായിരുന്നു, ഇല്ലാണ്ടായിരുന്നു.
0: വിൻ ചെയ്തു, സ്റ്റേറ്റ് ടീമില് വന്നു. അതിനുശേഷം സായിലേക്ക് എങ്ങനെയാണ് വരുന്നത്?
1: സായിലേക്ക് വരുന്നു, ഇങ്ങനെ കളിച്ചു, സ്റ്റേറ്റിന്റെ സെലക്ഷൻ കിട്ടി, സ്റ്റേറ്റ് വിന്നായി. അപ്പോ സാറ് വരുന്നു.
0: സാറിന്റെ പേരെന്താ?
1: ശ്രീനാഥ് സാർ. സാറ് പറഞ്ഞു, സായി എന്ന് പറഞ്ഞ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അത് ഇന്ത്യ മൊത്തത്തിലുള്ളതാണ്, അവിടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു ഭാവി കാണും, നല്ല കോച്ചിങ്ങും എല്ലാം എക്യുപ്മെന്റ്സും അക്കോമഡേഷനും എല്ലാം ഉണ്ട്, അപ്പൊ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ശ്രമിച്ചു നോക്ക്, കിട്ടുകയാണെങ്കിൽ പോവാം, നല്ലതാണല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു. ആലോചിച്ച് നോക്കിയപ്പോഴും അച്ഛനും പറഞ്ഞു, ആ നല്ലതാണല്ലോ, അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി.
0: അതിനുവേണ്ടി സെലക്ഷൻ പ്രോസസ് എവിടെയാ നടന്നേ?
1: കൊല്ലത്ത് വെച്ച് അവിടെ സ്റ്റേഡിയം ഉണ്ട്.
0: എത്ര പേരുണ്ടായിരുന്നു അന്ന് സെലക്ഷൻ ഓർമ്മയുണ്ടോ?
1: ഒഡീസയിൽനിന്നും ഉത്തർപ്രദേശിൽ നിന്ന്, ആന്ധ്രയിൽ നിന്നും, തെലങ്കാനയിൽ നിന്നും, ഓരോ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ നിന്നൊക്കെ 100
0: പേരുണ്ട്,
1: പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു.
0: ഈ സെലക്ഷൻ എങ്ങനെയായിരുന്നു മെയിൻ ആയിട്ട് അവരെ ടെസ്റ്റ് ചെയ്യുന്നത്?
1: ഫിറ്റ്നസ് ആണ്.

0: പച്ചൻ പറയും നിങ്ങളെ ഇറങ്ങി ഓടാൻ പറയും. അങ്ങനെ ഓടി ഓടിയാണ് ഓട്ടം വന്നത്.
1: അപ്പോ അച്ഛൻ കയറ്റം കയറാൻ പാടായിട്ട് നിങ്ങള് ഓടിക്കേറെന്ന് പറഞ്ഞ അച്ഛന്റെ ആ ഒരു കാര്യം ആക്ച്വലി വളരെയധികം ഉപകാരപ്പെട്ടു അല്ലേ ഈ ഒരു ഇതിലെത്താൻ വേണ്ടി.
0: അതെ, അതുപോലെ വീട്ടിൽ നിന്ന് കൊറേ ട്രാവൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ സ്കൂളിലോട്ട് ഒരു 25 മിനിറ്റ് ഉണ്ട് ട്രാവൽ. അപ്പം രാവിലെ സാറ്റർഡേ സൺഡേയിലൊക്കെ പ്രാക്ടീസ് വെക്കും, അവിടെ 6 മണിക്ക് തുടങ്ങും. അപ്പൊ വീട്ടിൽ നിന്ന് ഒരു 5:30 ഇവിടെ നിന്ന് ഇറങ്ങിയാലേ അവിടെ എത്തത്തുള്ളൂ. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് അച്ഛൻ വിളിക്കും, അച്ഛാ വാ പോവാൻ വർക്കൗട്ട് ഉണ്ട് കൊണ്ടുവിടച്ചാന്ന് പറയും. തോന്നുന്നു ഉറങ്ങണം എന്നൊക്കെ പറയുമ്പോ അച്ഛനെ പിന്നെ ഞാൻ തന്നെ വിളിച്ച് എണീപ്പിച്ച് അങ്ങ് കുട്ടപ്പനാക്കി അങ്ങ് കൊണ്ടു, അച്ഛ അവിടെ കൊണ്ടാക്കി പിന്നെ തിരിച്ച് വിളിച്ചോണ്ട് വരും.
1: കൊറേ നാളത്തെ ഒരു പവർ ആണ് നമ്മൾ ഫിറ്റ്നസിൽ അവിടെ തെളിയിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗെയിമിൽ അവരെ മെയിൻ ആയിട്ട് എന്താണ് അന്ന് നോക്കിയത്?
0: നമ്മളെ ഓരോ പൊസിഷൻ ഇട്ട് കളിപ്പിക്കും. അങ്ങനെ പൊസിഷൻ ഇട്ടപ്പോ തന്നെ ഫോർവേഡ്സ് കൂടുതലുണ്ട്. ഫോർവേഡ്സ് തന്നെ ഒരു 60-65 പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ വിചാരിച്ച് കിട്ടത്തില്ല, അപ്പം കിട്ടണ ഏതെങ്കിലും പൊസിഷനിൽ കളിച്ചാല് നടപടി ആവത്തുള്ളൂ എന്ന് വിചാരിച്ച് നമുക്ക് എല്ലാ പൊസിഷന്റെയും എന്ന് പറഞ്ഞാൽ ഈ മിഡ്ഫീൽഡ് എങ്ങനെ കളിക്കണം, ഫുൾ ബാക്ക് എങ്ങനെ കളിക്കണം എന്നുള്ള ക്ലാസ് നമുക്ക് നമ്മളെ കോച്ച് എടുത്തു തന്നിട്ടുണ്ട്. ആ ഒരു ഇതില് ചെന്ന് കളിച്ചു, കിട്ടുന്ന പാസ് റിട്ടേൺ കൊടുത്തു, വാങ്ങിച്ച് ഫ്രണ്ടിലോട്ട് കൊടുത്ത് സ്കോർ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്ത് ഡിഫൻസിന് വേണ്ടി സപ്പോർട്ട് ഇറങ്ങി. അങ്ങനെയൊക്കെ നിന്ന് കളിച്ചപ്പോ കിട്ടി. പിന്നെ അവര് വേറെ ഇതും കൂടെ ടെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മളിപ്പോ മെയിൻ ആയിട്ട് കളിക്കും, ഇപ്പൊ ഫോർവേഡ് ആയിരിക്കും മെയിൻ ആയിട്ട് കളിക്കുന്നത്. പിന്നെ ഫോർവേഡ് അല്ലാതെ വേറൊരു പൊസിഷനിലിട്ട് കളിപ്പിക്കും. അപ്പൊ എങ്ങനെ കളിക്കണേന്ന് നോക്ക്. ഇപ്പൊ ഒരു ഹോക്കി പ്ലെയർ എന്ന് പറയുമ്പോൾ എല്ലാ പൊസിഷനും അറിഞ്ഞിരിക്കണം, എല്ലാ പൊസിഷനും കളിക്കാനും പറ്റണം. അല്ലാതെ ഈ പൊസിഷൻ മാത്രമേ ഞാൻ കളിക്കാവൂ എന്ന് പറഞ്ഞ് നിന്നാ ഹോക്കി കളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാ പൊസിഷനും കളിക്കണം.
1: ഹോക്കി ഗെയിമിൽ ആക്ച്വലി പല മൂവ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ ഏറ്റവും ഇഷ്ടം ഏതാണ്? ആഗിക്ക്
0: ഡ്രിബ്ലിംഗ് ആണ് കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ അടിച്ചടിച്ച് ബോളും സ്റ്റിക്കും ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നതാണ് ഇഷ്ടം. സ്പീഡില് ഗ്രൗണ്ട് ആണെങ്കിൽ ഗ്രൗണ്ടും ബോളും സ്റ്റിക്കും കൂടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത്
1: അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് മൂവ് ചെയ്ത് വലിച്ച് വലിച്ചോണ്ടിരിക്കും, കൂടെ ഓപ്പണന്റ് വന്നോണ്ടിരിക്കും.
0: അങ്ങനത്തെയാണ് ഇഷ്ടം.
1: വേറെ മെയിൻ ആയിട്ടുള്ള ഇതിലെ മൂവ്മെന്റ്സ് എന്തൊക്കെയാണ് ഹോക്കിയിൽ വരുന്നത്?
0: സ്കിൽസ് കൊറേ ഉണ്ട്, ഡോഡ്ജിങ് ഉണ്ട്. ഇപ്പൊ ഓപ്പണന്റ് ഡിഫൻസിങ് വരുന്നു, അപ്പൊ നമ്മൾ ആ ഡിഫൻസിനെ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് ഡോഡ്ജിങ്. പിന്നെ അല്ലാതെ ഡിഫൻസ് ഇങ്ങനെ വരുമ്പം അയാളെ കട്ട് ചെയ്ത് മാറ്റുന്ന തന്നെ ഓരോ സ്കിൽസ് ഉണ്ട്. എയർ ടാപ്പിംഗ്.
1: അന്നത്തെ ആ ഒരു സെലക്ഷൻ പ്രോസസ് കഴിഞ്ഞിട്ട് റിസൾട്ട് വരാൻ എത്ര സമയം എടുത്തു? റിസൾട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു, എങ്ങനെയായിരുന്നു? ഒരു
0: ചെയ്തൊന്നിരുന്നിട്ടില്ല, കൊറേ പിള്ളേരുണ്ടായിരുന്നു. അല്ല എന്നെയും കാട്ടുന്ന സ്കില്ലുണ്ടായിരുന്നതും ഇത് ചെയ്തിട്ടുള്ള പിള്ളേരുണ്ടായിരുന്നു. വരാണെങ്കി വരട്ടെ, ഞാൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഉള്ളത് വെച്ചാ സന്തോഷിക്ക.
1: അപ്പൊ കിട്ടിയപ്പോ എന്താ തോന്നി?
0: കിട്ടിയപ്പം വണ്ടറായി പോയി.
1: പിന്നെ എപ്പോഴാ ജോയിൻ ചെയ്തത് സൈല്?
0: May 19, 2025.
1: അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പോകുന്ന ആദ്യത്തെ ഗെയിം ഏതായിരുന്നു?
0: അസോസിയേഷൻ കാസർഗോഡ് വെച്ച് നടന്നത്.
1: ആദ്യമായിട്ടാണ് കാസർഗോഡ് പോകുന്നത്?
0: അതെ.
1: അപ്പൊ സ്ഥലവും കണ്ടു?
0: സ്ഥലവും കണ്ടു, പക്ഷെ ക്ലൈമറ്റ് ഭയങ്കര മഴയായിരുന്നു. അവിടെ ആണെങ്കിൽ മഡിലായിരുന്നു നമുക്ക് ഗെയിം, ചെളിയും മഴയും വെള്ളവും എല്ലാം കൂടെ സൂപ്പർ ആയിരുന്നു. അങ്ങനെ 2 മാച്ച് നമ്മൾ അങ്ങനെ കളിച്ച്, പിന്നെ ക്ലൈമറ്റിൻ്റെത് ഹെവി ആയതുകൊണ്ട് പിന്നെ കൊല്ലത്തോട്ട് തന്നെ കളി മാറ്റി. ആ കളിയിൽ നമ്മൾ തന്നെ ജയിച്ചു.
1: സായിൽ ആക്ച്വലി ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്?
0: രാവിലെ 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീറ്റ് ഇവിടുന്ന് ഒരു 1/2 മണിക്കൂർ യാത്രയുണ്ട് ടർഫിലോട്ട്. അപ്പൊ രാവിലെ എണീറ്റ് സൈക്കിളിൽ ടർഫിൽ ചെല്ലും, അവിടെ വാമപ്പ് ചെയ്ത് ഫിറ്റ്നസിൽ ഓട്ടം ചാട്ടം അങ്ങനത്തെ എല്ലാം, പിന്നെ ബോൾ കൺട്രോളിങ് എക്സസൈസ്, ഡ്രിബ്ലിങ്ങും സിക്സാഗ് മൊമെന്റ്സും ബോളും കൊണ്ടുള്ള മൂവ്സും അങ്ങനെ എല്ലാം ചെയ്യും. അതൊരു 8:30 കാണും. അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ വരും, ഫുഡ് കഴിക്കും, ഫ്രഷ് ആയി സ്കൂളിൽ പോകും. ഒരു 9:30 ആകുമ്പം സ്കൂളിലെത്തും. 10ാം ക്ലാസ് ആയതുകൊണ്ട് എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. 4:30 വരെ
1: അതിനുശേഷം വീണ്ടും ഗെയിംസിന്റെ കാര്യമായിട്ട് മുന്നോട്ട് പോകും.
0: ഈവനിങ്ങും പ്രാക്ടീസ് ഉണ്ട്, അത് ഫുള്ള് ഫിറ്റ്നസ് ആണ് നോക്കുന്ന. എൻട്രൻസ് ജിമ്മും ഉണ്ട് അതിന്റെ കൂടെ. അങ്ങനെ ഓരോ ദിവസം ഓരോ സെക്ഷൻ വെച്ചാണ് നമുക്ക് ചെയ്യുന്നത്. തിങ്കളാഴ്ച ഓട്ടത്തിന് ചെയ്ത ചൊവ്വാഴ്ച ജിമ്മായിരിക്കും. അങ്ങനെ മാറി മാറി ഓരോ ഇത് ചെയ്യും.
1: 10ാം ക്ലാസ്സിലാണ് പഠിത്തമൊക്കെ എങ്ങനെയാണ് ഈ ഗെയിമിന്റെ കൂടെ കൊണ്ടുപോകുന്നത്?
0: നൈറ്റ് സ്റ്റഡി അവർ ഉണ്ട്. സ്റ്റഡി അവറിൽ നോട്ട്സ് എഴുതുകയും അന്നു പഠിപ്പിക്കുന്ന പോർഷൻസ് അന്ന് തന്നെ കവർ ചെയ്ത് പോകും.
1: എന്റെ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത്
0: പോകും.
1: ഇപ്പൊ അടുത്ത് തന്നെ ഗെയിംസിന്റെ ഇത് വരുന്നു, അപ്പൊ കണ്ടിന്യൂസ് ട്രെയിനിങ് അല്ലെങ്കിൽ അതിനുവേണ്ടി പോകുമ്പോഴൊക്കെ

0: കഴിക്കാനുള്ള കുറച്ച് പോർഷനൊക്കെ ലാഗ് ഒക്കെ വരുമ്പോൾ അതെങ്ങനെയാണ് കവർ ചെയ്യുന്നത്?
1: ഇപ്പം നമുക്കിപ്പോൾ ഒരു സ്ഥലത്തോട്ടാണ് നമ്മളിപ്പം ഗെയിം കളിക്കാനായിട്ട് പോകുന്നത്. അപ്പം ട്രെയിനിലോ ട്രാവലിങ്ങോ ആയിരിക്കും. അപ്പം കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഫോണിൽ ക്ലാസ് നോക്കി പഠിക്കും, ആ പോർഷൻസ് അങ്ങനെ കവർ ചെയ്യും.
0: അവിടെ നിൽക്കുമ്പോൾ ഹോസ്റ്റലിലാണല്ലോ,
1: അതെ.
0: ഹോം സിക്നെസ് ഉണ്ടായിരുന്നോ? ഗെയിമിന് വേണ്ടിയല്ലേ, അതുകൊണ്ട് എന്തായാലും ഇനി കുഴപ്പമില്ല, ഇതിനെ മാനേജ് ചെയ്യുന്നുള്ള ഒരു തോട്ടായിരുന്നു ഉണ്ടായിരുന്നത്.
1: ഇത് മാനേജ് ചെയ്യുന്നുള്ളൊരു തോട്ടാണ്. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്യാമ്പിനൊക്കെ വിടും, അതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കണ ആ വിഷമമില്ലായിരുന്നു. ഫസ്റ്റ് ഡേ പോയപ്പോൾ തന്നെ എല്ലാവരുമായിട്ട് അങ്ങ് മിംഗിളായി എന്ന് പറഞ്ഞാൽ, ഓരോ സ്റ്റേറ്റിൽ നിന്ന് വന്ന പിള്ളേർക്ക് അവർ സംസാരിക്കുന്ന ലാംഗ്വേജ് പഠിക്കാനും നമ്മളാ ലാംഗ്വേജ് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാനും ഓരോരുത്തരുടെ വിഷമം ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനും എല്ലാം കൂടെ ആയപ്പോൾ അങ്ങ് എല്ലാം മിംഗിളായിപ്പോയി.
0: വേറെ ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്നുള്ളവരുണ്ട് മെയിൻ ആയിട്ട് ഇപ്പം ടീമില്?
1: തെലങ്കാന, ആന്ധ്ര, ഒഡീസ.
0: അപ്പോൾ ലാംഗ്വേജ് ഒക്കെ ഇപ്പോൾ തെലുങ്കൊക്കെ കുറച്ചൊക്കെ
1: അറിയാം
0: പഠിച്ചു,
1: അറിയാം.
0: അവരെ മലയാളം പഠിപ്പിച്ചോ?
1: ആ പഠിപ്പിച്ച് അവർക്കും അറിയാം മലയാളം, നമുക്കും അവരറിയണ തെലുങ്ക് മനസ്സിലാവും.
0: ഓക്കെ,
1: ഒഡീസയെന്നൊക്കെ ഉണ്ട്.
0: ഒഡിയ ലാംഗ്വേജ് ഒക്കെ പഠിച്ചോ? അപ്പോ
1: ആ ഒഡിയായിട്ട് പഠിച്ചില്ല, ഹിന്ദി
0: ഹിന്ദി പഠിച്ചു.
1: ഹിന്ദി പഠിച്ച്
0: പല ഗെയിംസിലും നമ്മുടെ ഒപ്പോണൻസിന് അവര് ചിലപ്പം തോറ്റു പോവാം, എന്നാലും അതില് നന്നായി കളിച്ചു എന്നൊക്കെ തോന്നുന്ന അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ പലരെയും?
1: അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ട് മലപ്പുറം ടീമിലെ, മെഹജിബിൻ, പിന്നെ ജീവരാജ പഠിക്കുന്ന അമ്മു.
0: അവരിലൊക്കെ എന്താണ് ഇഷ്ടം തോന്നിയത് മെയിൻ ആയിട്ട്?
1: അമ്മു എന്ന് പറയുമ്പം ഫുള്ള് ഷട്ടിൽ അടിക്കും എന്ന് പറഞ്ഞാൽ, നിൽക്കുന്ന നിപ്പില് ഫാസ്റ്റ് ആയിട്ട് ബോളും കൊണ്ട് മൂവ് ചെയ്ത് പോവും, പിന്നെ നന്നായിട്ട് ഡോഡ്ജും ചെയ്യും, നല്ലപോലെ സ്കോർ ചെയ്യും. മെഹജിബിൻ ഒരു ക്യാപ്റ്റനാണ്, നന്നായിട്ട് ടീമിനെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കളിപ്പിക്കും, പിന്നെ നല്ലപോലെ ഹിറ്റ് അടിക്കും, മൂവ്മെന്റ്സ് എല്ലാം കൊള്ളാം.
0: ടീം ഇവന്റ്സിൽ പങ്കെടുക്കുമ്പോൾ മെയിൻ ആയിട്ട് ആഗിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്?
1: ടീമായിട്ട് കളിക്കുമ്പോൾ കോർഡിനേഷൻ വേണം, പിന്നെ നമുക്ക് ഇത് പറ്റും എന്നുള്ള ടീം സ്പിരിറ്റ് നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും വേണം. അല്ലാതെ ഒരാൾക്ക് മാത്രം ഇങ്ങനെ ടീം സ്പിരിറ്റ് ഉണ്ടായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ആ കളി നമ്മൾ തോറ്റോ. എല്ലാവർക്കും ടീം സ്പിരിറ്റ് വേണം, എന്നിട്ട് നമുക്ക് ഈ കളി ജയിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും കൂടെ വേണം.
0: ഇപ്പോ നമുക്കറിയാം നമ്മൾ കളിക്കാനായിട്ട് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്ന ഒരു സമയം, ആ സമയത്ത് ഒരു ഫീൽ എങ്ങനെയാണ് നിങ്ങളുടെ?
1: നമ്മള് ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ സൈലന്റ് ആയിട്ട് ഇറങ്ങുന്നത്, ഒച്ച ഒച്ച ബഹളം വെച്ച് ഇങ്ങനെ ഇറങ്ങുന്ന മിക്ക ടീമും പൊട്ടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മള്
0: സൈലന്റ്
1: ഒക്കെയാണ് കളിക്കും.
0: അപ്പൊ നമ്മള് ഗ്രൗണ്ടിലാണ് അധികം ശബ്ദം ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി ഇതിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? കോർഡിനേഷൻ പക്ഷെ നമുക്ക്
1: വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇറങ്ങുമ്പോ സൗണ്ട് ഇല്ലാതെ ഇറങ്ങും, പക്ഷെ കളി തുടങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ പ്ലേയേഴ്സിന്റെ സൗണ്ട് മാത്രം കേൾക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പാസ് ഇതാ, അവിടെ കൊടുക്ക്, ഇവിടെ കൊടുക്ക്, ഇവിടെ ഫ്രീ, അവിടെ ഫ്രീ ആണ്, കൊടുക്ക്, കളിച്ച് കയറിപ്പോ, അങ്ങനെ ഷൗട്ട് ചെയ്ത് ഉറക്കെ വിളിച്ച് പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ, അല്ലാതെ പയ്യെ പറഞ്ഞ കേൾക്കത്തില്ല അവിടെ.
0: അപ്പൊ ഉറക്കെ തന്നെ
1: ഉറക്കെ തന്നെ പറയും.
0: നമ്മളൊരു ഗെയിമിന് ഇറങ്ങുമ്പോ ചെറിയൊരു പേടിയും പിന്നെ ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, ആകെ അതിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്?
1: ഞാൻ കൂടുതലും പ്രേയർ ചെയ്തിട്ട് എന്ത് കാര്യത്തിനും ചെയ്യാൻ പോണത്. പിന്നെ അച്ഛൻ്റെ അടുത്തും ഇങ്ങനെ പറയും, അച്ഛ പ്രാർത്ഥിക്കണം, ഇങ്ങനെ പോവാണ്. അപ്പം വീട്ടുകാരും നാട്ടുകാരും എല്ലാരും വിളിച്ചങ്ങ് പറയുന്നു.
0: ഇതുവരെ കളിച്ചതില് ഇപ്പൊ പല ഗെയിംസ് കളിച്ചിട്ടുണ്ടാവല്ലോ പല സമയത്ത്, അത് ഏറ്റവും മറക്കാതെ നമ്മൾ മനസ്സിലിങ്ങനെ സൂക്ഷിക്കുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ അത് ഏതായിരിക്കും?
1: അണ്ടർ 17 ഈ കഴിഞ്ഞ ഗെയിംസ്, അതിലാണ് ഈ ഇഞ്ചറി പറ്റിയത്.
0: എവിടെ വെച്ചായിരുന്നു നടന്നത്?
1: ജീവിരാജ സ്പോർട്സ് സ്കൂളിൽ വെച്ചായിരുന്നു നടന്നത്. അപ്പൊ അതില് നമ്മളെ കൂടെ നമുക്ക് അറിയാന്നുള്ള ഒരു 10 പേരാണ് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ പുറത്തുനിന്ന് എടുത്ത കുറച്ച് പിള്ളേരായിരുന്നു. എന്ന് പറഞ്ഞാൽ കൊല്ലത്തുനിന്ന് തന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസിനിരുന്ന പിള്ളേരെയാണ് എടുത്തത്. അവര് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഫൈനൽ വരെ എത്തുമെന്ന്. ഫസ്റ്റ് കളി നമ്മൾ അതേപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്ത് എല്ലാരും ഡിഫൻസും അറ്റാക്കും സപ്പോർട്ടായിട്ട് നിന്ന് ഫസ്റ്റ് കളി ജയിച്ചു. സെക്കൻഡ് സെമീസിലായിരുന്നു, സെമീസിൽ കയറി ഫസ്റ്റ് ടൈമേ അവർ ഗോൾ അടിച്ച് 1-0 ഡൗൺ ആയിപ്പോയി. സാധാരണ കളിയിലൊക്കെ എല്ലാവരും 1-0 ഡൗൺ ആവുമ്പോൾ ഇനി പറ്റത്തില്ല, പക്ഷെ നമ്മളെ ടീമില് ഫുള്ള് പോസിറ്റീവ് ആയിരുന്നു. ആ ടൈം ഉണ്ട്, ഫസ്റ്റ് ക്വാർട്ടറേ ആയിട്ടുള്ളൂ, ഇനിയും കളി കയറാം പറ്റും എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും ആ ഒരു മോട്ടിവേഷൻ കിട്ടി. എവിടെ നിന്നില്ല ഒരു മോട്ടിവേഷൻ കിട്ടി, എല്ലാവരും ടൈമുണ്ട് കളിച്ച് പിടിച്ച് ഈക്വലാവാം തിരിച്ചങ്ങോട്ട് അടിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിച്ചു നിന്നപ്പോ അതും നമ്മള് ജയിച്ചു. പക്ഷെ നമ്മളെ ഗോൾ കീപ്പറിന് ഇഞ്ചറി ആയിരുന്നു ഡിസ്കില്, അവള് എന്നിട്ടും മാക്സിമം ട്രൈ ചെയ്തു. നമ്മള് എന്നിട്ട് ഡ്രോ ആയി, 1-1 ഡ്രോ ആയി. അപ്പം 8 സെക്കൻഡ്സ് എടുത്തു. 8 സെക്കൻഡ്സ് എടുത്തപ്പോ നമ്മള് വിചാരിച്ചു അവള് അവളെ മാക്സിമം നോക്കട്ടെ, നമ്മളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ്. അവക്ക് ബാക്ക് ഇഞ്ചറി ആയിരുന്നു. ഇപ്പൊ ഒരു സേവ് ചെയ്തപ്പം കാലങ്ങ് സ്ട്രെച്ച് ആയി പോയി. നമ്മൾ വിചാരിച്ചിട്ട് പിന്നെ ബാക്ക് ഇഞ്ചറി ആയി, പെയിൻ ആയി കാണും. പക്ഷെ അവളത് പിടിച്ചു നിന്ന്.

0: ജയിച്ചു. അപ്പൊ സെമീസും കഴിഞ്ഞ് ഫൈനൽസിലെത്തി. ഫൈനൽസിലെത്തിയപ്പം ഫസ്റ്റ് ടൈമേ രണ്ട് ഗോളം കിട്ടു. നേരത്തെ പോലെ മോട്ടിവേഷൻ ചെയ്യാൻ എല്ലാരും അങ്ങ് ഡൗൺ ആയിപ്പോയി.
1: വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമുള്ള ഗെയിം, എത്ര ചിലപ്പോൾ ആ ഒരു സമയത്തെ കുറെ കാര്യങ്ങൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. നിങ്ങളുടെ ടീമിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്?
0: എല്ലാരും എൻകറേജ് ചെയ്യും, കുഴപ്പമില്ല പിടിക്കാം എന്നുള്ളൊരു എൻകറേജ്മെന്റ് ആയിരുന്നു ടീംമേറ്റ്സ് എല്ലാവരും. പിന്നെ കൂടെ വന്ന മാനേജറും സാറന്മാരും പിന്നെ പാരന്റ്സും ഉണ്ടായിരുന്നു കൂടെ. അവരും പറഞ്ഞ ആ പിടിക്കാം, പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ടേ പറ്റൂ, ഇങ്ങനെ എൻകറേജ് ചെയ്തോണ്ടിരുന്നു.
1: നേരത്തെ പറഞ്ഞല്ലോ 1-0 ആയിരുന്നപ്പോ പിടിക്കാൻ പറ്റി, 2-0 ആയപ്പോ ഡൗൺ ആയി പോയി. കോർഡിനേഷൻ
0: മിസ്സായി പോയി. ബാക്കിൽ നിന്ന് ഡിഫൻസ് അറ്റാക്കിനൊക്കെ ബോൾ കൊടുക്കുമ്പോ അറ്റാക്സ് ബോൾ പിടിക്കാതെ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റാതെ അങ്ങ് പ്രഷർ ഡിഫൻസിന് വന്നു.
1: സക്സസ് ഓർ ഫെയിലിയർ എന്താണെങ്കിലും അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോ സ്വന്തമായിട്ട് നമ്മളെ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിൽ എത്തിക്കുമല്ലോ കുറച്ച് കഴിയുമ്പോ. ഓക്കെ, കുഴപ്പമില്ല, ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ടോ? അതോ നിങ്ങൾ ടീമായിട്ടിരുന്നിട്ട് അങ്ങനത്തെ ഒരു
0: കാര്യം, എന്ത് മിസ്റ്റേക്കാ പറ്റിയത്, എന്ത് കൊണ്ടാ നമുക്ക് ഫസ്റ്റ് കിട്ടാതെ പോയത്, അങ്ങനെ ഒരു ഐഡന്റിഫിക്കേഷൻ നടത്തു. മിസ് കോർഡിനേഷൻ ആയത് എന്ത് കൊണ്ടാ, ആരുടെയൊക്കെ മിസ്റ്റേക്ക് കൊണ്ടാ, അങ്ങനെയൊക്കെ ടീമിൽ തന്നെ അങ്ങനെ ഡിസ്കസ് ചെയ്യും.
1: ഇപ്പോ ആസ് എ സ്പോർട്സ് പേഴ്സൺ എന്താണ് ഒരു വെല്ലുവിളി ആയിട്ട് തോന്നിയിട്ടുള്ളത്?
0: ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് മാനെ സംബന്ധിച്ച് ഒരു ടൈം ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ
1: വരുമോ, പിന്നെ ഒരു ആങ്സൈറ്റിയും കൂടെ വരും അതിന്റെ പുറത്ത് ഇങ്ങനെ പറ്റുമോ എന്നുള്ളത്.
0: ഇപ്പം ഒരാൾക്ക് ഇപ്പൊ ഷോൾഡർ ഇഞ്ചുറി ആണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടെ ആ ഷോൾഡറിൽ തന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോ സ്റ്റിക്ക് പിടിക്കാനോ തിരിക്കാനോ പിന്നെ ഒരു തട്ട് കിട്ടിയ ഷോൾഡർ തിരിഞ്ഞു പോയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്പോർട്സ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ അത് റിക്കവർ ആവണവരെ നമ്മള് പേഷ്യൻസോടെ അത് നോക്കി കെയർ ചെയ്തില്ലെങ്കിൽ ഷോൾഡർ ഒരു തട്ട് കിട്ടുമ്പോ തന്നെ ഇങ്ങനെ ഊരി വീശും. അപ്പം ഇഞ്ചുറീസ് ഒരു
1: പേടിയുള്ളൊരു കാര്യം. നമ്മൾ ഏതൊരു ഗെയിം ആയിക്കോട്ടെ, ഇപ്പൊ ഒരു കല ആയിക്കോട്ടെ, ഏത് കാര്യത്തിലും അതില് നമ്മുടെ പേരന്റ്സിന്റെ സപ്പോർട്ട് ഒരു വലിയ കാര്യമാണ്. ആഗിയുടെ പേരന്റ്സ് ഗെയിമിൽ പങ്കെടുക്കണോന്നൊക്കെ പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു അതിനെ റിസീവ് ചെയ്തത്?
0: അച്ഛന് സ്പോർട്സ് നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ സ്പോർട്സിന്റെ കാര്യം പറഞ്ഞപ്പോ ആ നീ പൊക്കോ ഒക്കെ മനസ്സിലാണെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ വാങ്ങിച്ചു തരാം എന്നാ പറഞ്ഞു. അപ്പം അച്ഛനും സപ്പോർട്ട് ഉണ്ട്, അങ്ങനെ പോയതാ, അങ്ങനെ പോയി പോയി ഇപ്പൊ ഇത് നാഷണൽസ് വരെത്തി.
1: ഇതില് കണ്ടിന്യൂസ് മോട്ടിവേഷൻ തരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുടെ പേരായിരിക്കും പറയുന്നേ? അച്ഛന്റെ പേരെന്താ?
0: വിശ്വനാഥൻ.
1: വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്?
0: അമ്മ, ചേച്ചി, അനിയൻ. അമ്മയുടെ പേര് പുഷ്പേന്ദു, ചേച്ചിയുടെ പേര് ക്രിസ്റ്റി, അനിയന്റെ പേര് മാനുവൽ.
1: ചേച്ചിയും അനിയനും ഒക്കെ സ്പോർട്സ് ഫീൽഡിലുണ്ടോ?
0: ചേച്ചി അത്ലറ്റിക്കിലും റെസ്ലിംഗിലും ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തുള്ള റെസ്ലിംഗ് ആയിരുന്നു. ആസ്മയുടെ ഇതുണ്ടായിരുന്നപ്പോ 10-ാം ക്ലാസ്സിൽ വെച്ച് അങ്ങ് നിർത്തി. അനിയുണ്ട്, അവൻ കബഡിയിലുണ്ട്, ഫുട്ബോളിലുണ്ട്.
1: കംപ്ലീറ്റ്ലി ഒരു സ്പോർട്സ് ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ.
0: അതെ.
1: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോടായിട്ട് എന്താ പറയാനുള്ളത്?
0: ഇപ്പം നമുക്ക് ഏതിലാണ് കൂടുതലും താല്പര്യം, ഇപ്പം ചിലവർക്ക് സ്പോർട്സിലും ആർട്സിലായിരിക്കും, എന്തിനായിരുന്നാലും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഇതൊക്കെ വേണം, സപ്പോർട്ട്സും വേണം. പിന്നെ അതൊക്കെ കൂടി ഒരുമിച്ച് കൊണ്ടുവന്നാലേ ഈ സ്പോർട്സ് ആയിരുന്നാലും ആർട്സ് ആയിരുന്നാലും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു ബോൾഡ്നെസ്സും ഇതൊക്കെ വേണം, എന്നാലേ സ്പോർട്സ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ.
1: ഏറ്റവും വലിയ ഡ്രീം എന്താണ് ആഗിയുടെ?
0: ഇന്ത്യൻ ടീമിൽ കയറി കളിക്കണം.
1: ആഗിയുടെ ആഗ്രഹം പോലെ തന്നെ ഇന്ത്യൻ ടീമിൽ കയറാൻ സാധിക്കട്ടെ. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു മാം.
2: ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ നിന്നും നാഷണൽസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹോക്കി താരം ആഗി വിശ്വനാഥുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ബാലലോകത്തിൽ ഇന്ന് അവസാനമായി ഒരു ലളിതഗാനം കേൾക്കാം. പാടുന്നത് അഭിനവ് എജെ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ശ്രോതാക്കൾ കേൾക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: ഫാം ടു സിറ്റി.
8: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
7: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
9: ഔസേപ്പ് ബച്ചന്റെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനം കേൾക്കൂ. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് ശശി ചിറ്റഞ്ചൂർ.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പഞ്ചാരമിഠായിൽ ഇനി പ്രിയം എന്ന ചിത്രത്തിൽ എസ് രമേശൻ നായർ രചിച്ച് ബേണി ഇഗ്നീഷ്യസ് സംഗീതം നൽകി യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം.

0: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം 9 4 9 6 7 7 8 3 4 4.
1: നമുക്കിനി മുല്ല എന്ന ചിത്രത്തിൽ ഗായത്രി പാടിയ ഗാനം കേൾക്കാം. പയലാർ ശരചന്ദ്രവർമ്മയുടെ രചന, വിദ്യാസാഗറിന്റെ സംഗീതം.

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
1: ആനിശാല സുബ്ബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയ മതി, അപ്പൊ കാർ കിട്ടും.
2: സുബ്ബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബ്ബയ്യ ജ്വല്ലറി, ആനിശാല.
3: എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി ചിത്രയും സംഘവും പാടിയ ഗാനം ചിത്രം മയിൽപ്പീലിക്കാവ്.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം 101.9. സമയം 12 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ കലാപരിപാടികൾ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ചെന്നൈയിലെത്തി. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, മന്ത്രിസഭാ അംഗങ്ങൾ തുടങ്ങിയവർ പ്രധാനമന്ത്രിക്ക് വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. ഡൽഹിയിൽ കരുതൽ തടങ്കലിലാക്കിയ സി ജെ പി പ്രവർത്തകർ അഭിജിത് ദീപ്കെ, അശുതോഷ് രംഗ, സൌരവ് ദാസ് എന്നിവരെ വിട്ടയച്ചു. ന്യൂഡൽഹിയിലെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ശബരിമലയിൽ അരവണ ക്ഷാമത്തിന് സാധ്യതയുണ്ടെന്ന മാധ്യമപ്രവർത്തകർ നടത്തുന്ന വാർത്തകളിലെ വസ്തുതാ വിരുദ്ധമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഉണക്കലരി ഉൾപ്പെടെ ആവശ്യമായ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ബോർഡ് അറിയിച്ചു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ധ്വജാരോഹണം നടത്തിയതോടെയാണ് ഈ വർഷത്തെ ഉത്സവത്തിന് തുടക്കമായത്. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. രാത്രി 8 വരെ പള്ളിച്ചൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം റോഡിലാണ് നിയന്ത്രണം. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ അർദ്ധരാത്രി അമിത വേഗതയിൽ യുവാവ് ഓടിച്ച ആഡംബര കാറിടിച്ച് 3 പേർ മരിച്ചു. വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൗത്ത് കർണാടക സുളിയ സ്വദേശി ഇയാസ് എന്നിവരാണ് മരിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പും റോഷി സ്പെഷ്യൽ സ്കൂളും സംഘടിപ്പിച്ച കോഴിക്കോട് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം സമാപിച്ചു. 42 പോയിന്റോടെ ശാന്തി സദൻ പുറക്കാടിന് ഓവറോൾ കിരീടം ലഭിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിലെ രണ്ടാം ഹോം മത്സരത്തിൽ ഇന്ന് മലപ്പുറം എഫ് സി തിരുവനന്തപുരം കൊമ്പൻസിനെ നേരിടും. വൈകിട്ട് 7:30 തിരുവനന്തപുരത്താണ് മത്സരം. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും 1 മണിക്ക്.

ഗാനമാലിക. ഇന്നത്തെ ഗാനമാലികയിൽ വിവിധ ഗായകർ പാടിയ യുഗ്മഗാനങ്ങൾ കേൾക്കാം. നല്ല പാട്ടുകാരി എന്ന ചിത്രത്തിൽ ഗായത്രിയും നജീം അർഷാദും പാടിയ ഗാനം കേൾക്കൂ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ശരത്തിന്റെ സംഗീതം.

കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിൽ വയലാർ ശരചന്ദ്രവർമ്മ രചിച്ച് ദേബ് ജ്യോതി മിശ്ര സംഗീതം നൽകിയ ഗാനം, ഗായകർ മധു ബാലകൃഷ്ണൻ, ചിത്ര

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഗാനമാലികയിലെ അടുത്ത ഗാനം പാടിയത് ഹരിചരണും മൃദുലാവാര്യരും സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഈണം നൽകിയത് എം ജയചന്ദ്രൻ. ചിത്രം പട്ടം പോലെ.

കൈലാസ് മേനോന്റെ സംഗീതത്തിൽ ഹരിശങ്കറും ശ്രേയ ഘോഷാലും പാടിയ ഗാനമാണ് ഗാനമാലികയിൽ അടുത്തതായി. തീവണ്ടി എന്ന ചിത്രത്തിലെ ഈ ഗാനം രചിച്ചത് ഹരിനാരായണൻ.

ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495565321, 9495565321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് സമാപിച്ചു. ഗാനമാലിക തുടരുന്നു. മൊഹബത് എന്ന ചിത്രത്തിൽ വയലാർ ശരചന്ദ്രവർമ്മ രചിച്ച എസ് ബാലകൃഷ്ണൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ഗായകർ ഹരിഹരൻ, മഞ്ചരി.

ഗാനമാലികയിൽ നമുക്കിനി കേൾക്കാം സുജാതയും വിധു പ്രതാപും പാടിയ ഗാനം. റൺവേ എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് സുരേഷ് പീറ്റേഴ്സ്.

0: വിവിധ ഗായകർ ആലപിച്ച യുഗ്മഗാനങ്ങളുമായി എത്തിയ ഗാനമാലിക സമാപിച്ചു.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 12 മണി കഴിഞ്ഞ 40 മിനിറ്റ്.
1: മൂഡ് സ്വിംഗിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ എ എഫ് സംസാരിക്കുന്നു.
2: ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു റിലേറ്റീവ്ലി കൂടുതൽ ടൈം എൻഡ്യൂറിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു വൈകാരിക അവസ്ഥയാണ് ആക്ച്വലി മൂഡ് എന്ന് പറയുന്നത്. ഈ മൂഡ് സ്വിങ്സ് എന്താണെന്ന് വെച്ചാല് പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റാണ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് ആണ് മൂഡ് സ്വിംഗ് എന്ന് നമ്മൾ പൊതുവില് വിലയിരുത്തപ്പെടുന്നത്. അതായത് ഹാപ്പിയിൽ നിന്ന് പെട്ടെന്ന് ഇറിറ്റബിൾ ആവുക, കാമിൽ നിന്ന് ആങ്ഷ്യസിലേക്കാവുക, അല്ലെങ്കിൽ എനർജറ്റിക്കിൽ നിന്ന് ഡൗൺ ആവുക. ഇങ്ങനെ പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ആയിട്ടോ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടോ ഉള്ള റീസൺ ഒന്നും ഇല്ലാതെ ഉണ്ടാകുന്ന സഡൻ ചേഞ്ചിനെയാണ് മൂഡ് സ്വിങ്സ് എന്ന് സാധാരണ പറയുന്നത്. ഇപ്പം മൂഡ് സ്വിങ്സ് നമ്മുടെ നാട്ടിൽ കൂടുതലും ആൾക്കാർ പറയുന്നത് നോർമൽ മൂഡിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരവസ്ഥയാണ്. യഥാർത്ഥത്തിൽ നോർമലിൽ നിന്ന് മുകളിലേക്കും താഴേക്കും വൈകാരിക സ്ഥിതി ചേഞ്ച് ചെയ്യുന്നതിനെയാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. സാധാരണ ആൾക്കാരുടെ മനസ്സിലൊക്കെ തന്നെ ഈ വൈകാരിക സ്ഥിതി ഒരു ആവറേജ് ലെവലിലായിരിക്കും ഉണ്ടാവുക. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഇവന്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സന്തോഷിക്കും, അതേസമയം ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമിക്കും. പക്ഷെ അതേസമയം മൂഡ് ലോ

ആണെങ്കിൽ, അതായത് നോർമൽ മൂഡിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിലാണ് നമ്മൾ സാധാരണ ഡിപ്രസീവ് അവസ്ഥയിലേക്ക് എത്തുന്നത്. മുകളിലേക്ക് പോവുകയാണെങ്കിലാണ് ഒരു മാനിക് സ്റ്റേറ്റിലേക്ക് വരുന്നത്. ഇതിനിടയിലുള്ള ഒരു ചേഞ്ച് ആണ്, ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ സ്വിങ് ചെയ്യുന്നതിനാണ് ആക്ച്വലി മൂഡ് സ്വിങ്സ് എന്ന് പൊതുവിൽ വിലയിരുത്തി വരുന്നത്. അപ്പോൾ ഈ മൂഡ് സ്വിങ്സിനുണ്ടാകുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രധാനമായും മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നത് അവരുടെ ഒരു ആങ്കർ ഇഷ്യൂസ് ആയിട്ടാണ് പൊതുവിൽ കാണുന്നത്. പ്രത്യേകിച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഇടയിൽ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഈ മൂഡ് സ്വിങ് കാരണം ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ മൂഡ് സ്വിങ്സ് ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ മൂഡ് പ്രത്യേകിച്ച് ഡിപ്രസീവ് അവസ്ഥയിലേക്കാണ് അല്ലെങ്കിൽ മൂഡ് നോർമലിൽ നിന്ന് താഴേക്കായിട്ടാണ് വരുന്നതെങ്കിൽ അവരിൽ കൂടുതലായിട്ടും സാഡ്നെസ് അല്ലെങ്കിൽ ഒരു ഹോപ്ലെസ്നെസ് ഒക്കെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ലൈഫ് കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഇത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രിഗറുകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ആക്ച്വലി മൂഡ് സ്വിങ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രിഗേഴ്സ് കൊണ്ടും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരാം. അപ്പോൾ പ്രധാനമായിട്ടും മൂഡ് സ്വിങ് ഉള്ള ഒരാള് ആദ്യം വിലയിരുത്തേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ആർക്കെങ്കിലും മൂഡ് സ്വിങ്സ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യം എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രിഗേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് സൈക്കോസോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ്സസ് നിങ്ങളുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ വിലയിരുത്തുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വാണ്ടർ ചെയ്യുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന റാൻഡം ആയിട്ടുള്ള തോട്ട്സ് എന്തൊക്കെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കൂടുതലും നമ്മുടെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സ് കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ മനസ്സ് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊക്കെ തന്നെ മാനേജ് ചെയ്യേണ്ടുന്നത് മൂഡ് സ്വിങ് മാനേജ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സൈക്കോ സോഷ്യൽ സ്ട്രെസ്സും ആവാം, അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രിഗേഴ്സ് ആകും. ഈ ആങ്കർ ഇഷ്യൂസ് തന്നെയാണ് ഒരു പരിധിവരെ കൂടുതലായിട്ടും കാണുന്നത്. അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ക്രൈയിങ് സ്പെൽസ് എന്ന് പറയും, പെട്ടെന്ന് കരയുക, അങ്ങനത്തെ സാഹചര്യങ്ങളും ഈ മൂഡ് സ്വിങ്സിൽ ധാരാളമായി കാണാറുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നോർമലി ഫങ്ഷനിങ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും പല രീതിയിലുള്ള മൂഡ് സ്വിങ്സ് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റോണിക് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു ഇമോഷണലി ബ്ലെൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ പോകാൻ വേണ്ടിയിട്ടല്ല ആക്ച്വലി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓരോ സാഹചര്യത്തിലും നമുക്ക് സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കണം, വിഷമിക്കേണ്ട സമയത്ത് വിഷമിക്കണം. അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് റെസ്പോണ്ട് ചെയ്യുന്ന രീതികളെയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നോർമൽ ആയിട്ടുള്ള മൂഡ് സ്വിങ്ങുകളും ഉണ്ട് അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മൂഡ് സ്വിങ്ങുകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം നോർമൽ മൂഡ് സ്വിങ്സുകളൊക്കെ തന്നെ നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ ഒന്നും ബാധിക്കാറില്ല, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പുകളെ ബാധിക്കാറില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആങ്കർ ഇഷ്യൂ അത്തരത്തിലൊന്നും വരാറില്ല. അതേസമയം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മൂഡ് സ്വിങ്ങുകൾ എന്ന് പറയുന്നത് വളരെ ഫ്രീക്വന്റ് ആയിട്ടും വളരെ ഇന്റൻസ് ആയിട്ടും സംഭവിക്കുന്ന മൂഡ് സ്വിങ്ങുകളാണ്. അത് കൂടുതലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇവന്റുകളൊന്നും ഉണ്ടാവില്ല, ഒരു കാരണവും ഇല്ലാതെ ആയിരിക്കാം കൂടുതലും മൂഡ് സ്വിങ്സുകൾ ഉണ്ടാവുന്നത്. അങ്ങനത്തെ കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് കൂടുതലായിട്ടുള്ള ഹിസ്റ്ററി ടേക്കിംഗ് വഴിയും അല്ലെങ്കിൽ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനും വഴിയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിലൂടെയാണ് ആക്ച്വലി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മൂഡ് സ്വിങ്ങിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കഴിയുക. അതിനകത്ത് പല ഫാക്ടേഴ്സും ഉണ്ടാവാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ജനറലി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ഒക്കെയാണ്. പല ആൾക്കാരിലും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്ലീപ്പിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊരു ഹൈജീൻ ഇല്ലാതെയാണ് പലരും കാണുന്നത്. ചിലർക്ക് ഉറക്കക്കുറവ് ഉണ്ടാവുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലർ അവരുടെ ജീവിതത്തിന്റെ ഒരു റൂട്ടീന്റെ ഭാഗമായിട്ട് ഉറക്കത്തിന്റെ ഒരു സ്ലീപ്പ് സൈക്കിളൊക്കെ മാറിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടുന്നത് നമ്മുടെ ഉറക്കം ശരിയാക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങി ഒരേ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ അത് നമ്മുടെ മൂഡ് കുറെ കൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഉറക്കക്കുറവുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പകൽ സമയത്ത് കഴിവതും ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉറക്കക്കുറവുള്ളവര് വൈകുന്നേരം 6 മണിക്ക് ശേഷം ടീ കോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. ഡിന്നറ് 7 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. 8 മണിക്ക് ശേഷം സ്ക്രീനിലേക്ക് നോക്കുന്ന ആക്ടിവിറ്റികളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അതായത് മൊബൈലോ ടി വിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക.
9 മണിക്ക് ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഉറക്കക്കുറവുള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഉറക്കം വരാതെ നിങ്ങൾ ബെഡിൽ പോയി കിടക്കരുത് എന്നുള്ളത് വളരെ

0: വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഉറക്കം വരാതെ നമ്മൾ പോയി കിടന്നു കഴിഞ്ഞാൽ മറിഞ്ഞും തിരിഞ്ഞും കിടക്കും, ഉറക്കം വരില്ല, ഉറക്കം വരുന്നില്ലല്ലോ എന്നുള്ള ഒരു ആങ്സൈറ്റി കാരണം തന്നെ ഉറക്കം വരുന്നത് വീണ്ടും തടസ്സമാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇരുന്ന് ഉറക്കം വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ബെഡിൽ കിടക്കാവൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഉറക്കത്തിന്റെ ഒരു ടെൻഡൻസി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ബെഡിൽ കിടക്കേണ്ടുന്നത്. അതുപോലെ ഉറക്കത്തിൽ ഇടയ്ക്ക് ഞെട്ടി ഉണരുന്ന ഒരു രീതിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് കൂടുതലും പകൽ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന എന്തെങ്കിലും സ്ട്രെസ്സറോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കൺസേൺഡ് ആയിട്ടുള്ള ഇഷ്യൂസോ എന്തെങ്കിലും ഓൾറെഡി ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പൊ അതിനൊരു റെസൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന ആ ഒരു പാറ്റേണും ആ ഒരു രീതിയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃത്യസമയത്ത് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ശരീരത്തിൽ ധാരാളം ഹോർമോണുകൾ എൻസൈമുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം ടൈം ടു ടൈം നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഒരു 8:30 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്കൊരു 1:00-2:00 ഇടയ്ക്ക് ലഞ്ച് കഴിക്കുക, രാത്രി ഒരു 7:30 ഡിന്നർ കഴിക്കുക. ഇതൊരു ഫിക്സഡ് ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതൊരു പരിധിവരെ നിങ്ങളുടെ മൂഡ് നോർമലൈസ് ചെയ്യുന്നതിന് സഹായിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം എക്സർസൈസ് വലിയ രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. അത് ഒരു ടൈം ഫിക്സ് ചെയ്തതിന് ശേഷം ആ സമയത്ത് എല്ലാ ദിവസവും നമ്മൾ കൃത്യമായി എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് ലൈഫ് കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് കറേജിയസ് ആയിട്ട് ഫേസ് ചെയ്യുന്നതിനും ലൈഫിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ സ്ട്രെസ്സസിനെയൊക്കെ കുറെ കൂടെ ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നതിനും സഹായിക്കും എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ഡിപ്രസീവ് അതായത് മൂഡ് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഡിപ്രസീവ് ഡിസോർഡർ ആവാം, ബൈപോളർ ഡിസോർഡർ ആവാം, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ളവരിലൊക്കെ തന്നെ വലിയ രീതിയിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ മൂഡ് കൂടുതലും സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക എന്നുള്ളത് അതായത് ഒരു നോർമൽ ലെവലിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. അതിനുവേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം, അതുപോലെ തന്നെ എക്സർസൈസ്, ഫുഡിന്റെ സമയങ്ങളെല്ലാം ക്രമീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമുക്ക് ലൈഫിനെ കുറിച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ റിയാലിറ്റിയിൽ നിന്ന് ഒരുപാട് അകലെയാണെങ്കിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഡിഫറൻസ് ആണ് ഉള്ളതെങ്കിൽ ആ ഒരു ഡിഫറൻസ് വലിയ രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ ആയിട്ട് നമ്മുടെ ലൈഫിൽ നിലനിൽക്കാനും ലൈഫ് ഒരു ഫുൾഫിൽഡും സാറ്റിസ്ഫൈഡും അല്ലാത്ത അവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓവർ ദ ടൈം നമ്മുടെ ഉള്ളിലൊരു മൂഡ് സ്വിങ്സിന് കാരണമാകുന്നതായിട്ട് പലപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള വസ്തുത നമ്മളെപ്പോഴും ഓർത്തിരിക്കുക.
1: മൂഡ് സ്വിങ്ങിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ AF സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വെനീസിലെ വ്യാപാരി എന്ന ചിത്രത്തിൽ സുദീപ് കുമാറും രാജലക്ഷ്മിയും പാടിയ ഗാനം. ബിജു തിരുമലയുടെ രചന, ശ്യാമിന്റെ സംഗീതം.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ ഗായകൻ കൃഷ്ണൻ ഗുരുവായൂർ അതിഥിയായി പങ്കെടുക്കുന്നു.
1: ക്ഷേത്രത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് പാടുക. അന്ന് വേഷവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റൊന്നിനോ ഒന്നിനും ഞാൻ പ്രാതിനിധ്യം കൊടുക്കാറില്ല. ചിലപ്പോൾ അമ്പലക്കുളത്തിൽ കുളിച്ചിട്ട് ഈറിനോടുകൂടി വന്നിട്ട് അങ്ങനെ ഇരുന്ന് പാടും. അപ്പൊ രണ്ട് കണ്ണുടച്ചിരുന്നാ പാടുക. നമ്മുടെ മുമ്പിൽ ഈശ്വരൻ ഉണ്ടെന്നുള്ള ഒരു സങ്കല്പത്തിൽ രണ്ട് കണ്ണുടച്ചിരുന്ന് പാടും.
0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതത്തിൽ ജി വേണുഗോപാലും ചിത്രയും പാടിയ ഗാനം കേൾക്കൂ. തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഈണപ്പൂക്കുടയിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. 4,900 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ മെട്രോ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ന്യൂഡൽഹിയിലെ സംഭവങ്ങളെക്കുറിച്ച് മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് നടത്തിയ പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലാണിതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ഗതാഗത മന്ത്രി റിപ്പോർട്ട് തേടി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നിവരിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയത്. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ക്ഷേമ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ

ഭാഗമായി ബിജെപി മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ സേവാ സേതു അഭിയാൻ ജനസേവന ക്യാമ്പ് സംഘടിപ്പിക്കും. നാളെ രാവിലെ മട്ടന്നൂർ ശ്രീ മഹാദേവ ഹാളിലാണ് പരിപാടി. കണ്ണൂർ ന്യൂമാഹിയിൽ 16 ഗ്രാമിലേറെ MDMA രണ്ടുപേർ പോലീസ് പിടിയിൽ. തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് സ്വദേശി റുബൈദ, കോഴിക്കോട് വേലം സ്വദേശി അജ്മൽ എന്നിവരാണ് പിടിയിലായത്. കണ്ണൂർ പാനുണ്ടയിൽ കുളത്തിൽ വീണ് 6 വയസ്സുകാരി മരിച്ചു. 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മിർസ ആണ് വെള്ളമില്ലാത്ത കുളത്തിൽ വീണ് തലയിടിച്ചു മരിച്ചത്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ആദ്യ മത്സരത്തിൽ ഇന്റർകാശി FCയെ നേരിടും. പൂനെയിലെ ബാലവാടി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 PM മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക്.

ഈണപ്പോക്കുട. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഈണപ്പൂക്കൂടയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾപ്പിക്കുന്ന പരിപാടിയാണിത്. അതിനായി വാട്സപ്പിലൂടെയും SMSലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കുക. അയക്കേണ്ട ഫോർമാറ്റ് ഇനി പറയാം. ഇഷ്ടഗാനത്തിന്റെ ആദ്യ വരി, ചിത്രത്തിന്റെ പേര്, അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം എന്നിവ 8281420305 എന്ന നമ്പറിൽ അയയ്ക്കുക. അയക്കേണ്ട ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. ഇഷ്ടഗാനത്തിന്റെ ആദ്യ വരി, ചിത്രത്തിന്റെ പേര്, അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം എന്നിവ 8281420305 എന്ന നമ്പറിൽ അയയ്ക്കുക. എന്നാൽ എത്രയും വേഗം സന്ദേശങ്ങൾ അയച്ചോളൂ. ഈണപ്പൂക്കൂട ഉടൻ ആരംഭിക്കുകയാണ്. 2 മണിവരെയാണ് ഈ പരിപാടി. ഇന്നത്തെ ഈണപ്പൂക്കൂടയിലെ ആദ്യ ഗാനത്തിനായി സന്ദേശമയച്ചിരിക്കുന്നത് പെരുകാവ് നിന്നും വിനു വിജയൻ. ചന്ദ്രകാന്തം എന്ന ചിത്രത്തിലെ ആ നിമിഷത്തിന്റെ എന്ന് തുടങ്ങുന്ന ഗാനം ശ്രീകുമാരൻ തമ്പിയുടെ രചന, MS വിശ്വനാഥന്റെ സംഗീതം, S ജാനകി പാടിയതാണ് ഈ ഗാനം.

ഈണപ്പൂക്കൂടിലെ അടുത്ത ഗാനം മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പ് രചിച്ച് എം ബി ശ്രീനിവാസൻ സംഗീതം നൽകി ചിത്രപ്പാടിയതാണ്. ഈ ഗാനത്തിനായി വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത് മലയൻകീഴ് പാലോട്ടുവിളയിൽ നിന്നും രഞ്ജിത വിജയൻ.

0: ஸ்விங்கர் சேல்ஸ் அண்ட் சர்வீசஸ்
1: எல்லா தரம் தையல் மெஷினுகளும் ஹோல்சேல் அண்ட் ரீட்டெயில் விலைக்கு
2: ஸ்விங்கரில் பவர் மெஷினுகளுக்காய் பிரத்யேக ஷோரூம்
0: ஸ்விங்கர் சேல்ஸ் அண்ட் சர்வீசஸ் பழங்காடி திருவனந்தபுரம்
3: 4859017986
4: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
5: ആ അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
6: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ഈണപ്പൂക്കൂട തുടരുന്നു. മിഴികൾ സാക്ഷി എന്ന ചിത്രത്തിൽ അമ്മേ നീയൊരു ദേവാലയം എന്ന് തുടങ്ങുന്ന ഗാനം യേശുദാസ് പാടിയതാണ്. ഒ എൻ വി കുറിപ്പിന്റെ രചന, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ഈ ഗാനം നെല്ലിവിളയിൽ നിന്നും ശ്രീകല, ശ്രീകലയുടെ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേൾക്കാം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ബിച്ചു തിരുമലയുടെ രചനയ്ക്ക് എ ടി ഉമർ സംഗീതം നൽകി എസ് ജാനകി പാടിയ ഗാനമാണ് അടുത്തത്. അവളുടെ രാവുകൾ എന്ന ചിത്രത്തിലെ രാഗേന്ദു കിരണങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വയലിക്കടയിൽ നിന്നും അമ്പിളി ഉണ്ണികൃഷ്ണൻ.

0: നടുവേദനയ്ക്ക് വേണ്ടി മാത്രം ഒരിടം നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും EMTT, ലേസർ, ഡീകംപ്രഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള നൂതന ചികിത്സകളുമായി നവോദയ ഫിസിയോതെറപ്പി ആൻഡ് സ്പൈൻ ക്ലിനിക്. വീട്ടിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറപ്പി സർവീസും ലഭ്യമാണ്. കഴക്കൂട്ടം, കൊല്ലം 9496778344.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ഈണപ്പൂക്കൂടിലെ അടുത്ത ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് മുട്ടടയിൽ നിന്നും ജയലക്ഷ്മി വിക്രമൻ. മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയതാണ് ഈ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, അനന്തപുരി എഫ്എമ്മിൽ ഇപ്പോൾ ഈണപ്പൂക്കൂടെയാണ് കേൾക്കുന്നത്. അടുത്ത ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് വിഴവൂർ നിന്നും സുരേഷ്, മഞ്ജു, ഗോപിക, ഗായത്രി എന്നീ ശ്രോതാക്കൾ. അഥർവം എന്ന ചിത്രത്തിലെ പുഴയോരത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം ഒ എൻ വി കുറുപ്പിന്റെ രചന, ഇളയരാജയുടെ സംഗീതം, ചിത്ര പാടിയത്.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
4: ഈണപ്പൂക്കൂട തുടരുന്നു. കൈതപ്രത്തിന്റെ രചനയ്ക്ക് ജേക്സ് ബിജോയ് സംഗീതം നൽകി. സിത് ശ്രീറാമും സിതാര കൃഷ്ണകുമാറും പാടിയ ഗാനമാണ് അടുത്തത്. നരിവേട്ട എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് പൂജപ്പുരയിൽ നിന്നും അവന്തിക, അഥർ എന്നീ ശ്രോതാക്കൾ.

0: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലെ കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഈണപ്പൂക്കുഴയിൽ നമുക്കിനി കേൾക്കാം പൊന്നി എന്ന ചിത്രത്തിൽ മാർഗഴിയിൽ മല്ലിക പൂത്താല എന്ന് തുടങ്ങുന്ന ഗാനം. പി ഭാസ്കരന്റെ രചന, ദേവരാജന്റെ സംഗീതം. യേശുദാസ് പാടിയ ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് കാഞ്ഞിരംകുളത്ത് നെല്ലിക്കാക്കുഴിയിൽ നിന്നും മുരളികുമാർ.

ഈണപ്പൂക്കുടി ഈണപ്പൂക്കുടിയിലെ അടുത്ത സന്ദേശം കോഴിക്കോട് നിന്ന് പരിമള പരിഭവത്തോടുകൂടി അയച്ചിരിക്കുകയാണ്. ഭർത്താവിനും മക്കൾക്കും വേണ്ടി ഈ ഗാനം പ്രത്യേകമായി വച്ചു തരണമെന്ന് പറഞ്ഞു. അനിൽകുമാർ, അക്ഷയ, ആകാശ് എന്നിവർക്ക് വേണ്ടി ഈ ഗാനം ജനുവരി ഒരു ഓർമ്മ എന്ന ചിത്രത്തിൽ ഷിബു ചക്രവർത്തി രചിച്ച് ഔസേപ്പച്ചൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: सुनती हो, कमाल ही हो गया।
1: क्या हो गया ऐसा?
0: सिलेंडर आने में देरी हो रही थी ना, देखो आज आ गया।
1: ये कमाल कैसे हो गया?
0: मैंने www.pgportal.gov.in पर जाकर अपनी कंप्लेंट को बोल कर दर्ज किया और देखो तुरंत एक्शन हुआ।
1: ये तो बहुत बढ़िया पोर्टल है।
0: 22 भारतीय भाषाओं में आप अपनी शिकायत दर्ज कराएं, अपनी समस्या का समाधान और प्राथमिकता का अनुभव पाएं, जैसे हमने पाया। सारी शिकायतों का समाधान सीपी ग्राम्स की समाधान दीदी।
2: കർമ്മധാരാ ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40 പ്രായോജകർ കർമ്മധാരാ ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ
4: പൗളിക്കോണത്ത് നിന്നും അനാമിക സുഗു പൂവത്തൂർ നിന്നും ആഷ്മി എന്നിവരുടെ ഇഷ്ടഗാനമാണ് അടുത്തത്. അന്ന എന്ന ചിത്രത്തിൽ ഷിബു ചക്രവർത്തി എഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയത്.

ഒരു പരിഭവത്തോടുകൂടി ഈണപ്പൂക്കൂടയിലേക്ക് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് തൊഴുക്കൽ നിന്നും സുധ. കണ്ണകി എന്ന ചിത്രത്തിലെ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എന്ന ഗാനം കേൾപ്പിക്കാനായി ആഗ്രഹിക്കുന്നു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, കൈതപ്രം വിശ്വനാഥന്റെ സംഗീതം. യേശുദാസ് പാടിയതാണ് ഈ ഗാനം. തൊഴുക്കൽ നിന്നുള്ള സുധയ്ക്ക് വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഈണപ്പൂക്കൂടെയുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് ഗാനങ്ങൾ ഇനിയും കേൾപ്പിക്കാൻ ബാക്കിയാണ്. അത് അടുത്ത ഈണപ്പൂക്കൂടെയിൽ തീർച്ചയായും കേൾപ്പിക്കും. സന്ദേശങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇതുവരെ ഈ പരിപാടിയുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ദീപ്തി പി എസ്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനശേഷം പ്രധാനമന്ത്രി മെട്രോയിൽ യാത്ര ചെയ്തു. സമാധാനപരമായി ഒരുമിച്ച് കൂടുന്നവരെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുക്കരുതെന്ന് സുപ്രീംകോടതി. ഡൽഹിയിലെ ബാരിക്കേഡ് സംവിധാനങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട കോടതി, ക്രമസമാധാന പ്രശ്നങ്ങൾ ഇല്ലാത്ത പക്ഷം മെട്രോ സേവനങ്ങളും ഇന്റർനെറ്റ് സംവിധാനങ്ങളും തടസ്സമില്ലാതെ ലഭ്യമാക്കാനും കേന്ദ്ര ഗവൺമെന്റിന് നിർദ്ദേശം നൽകി. ഡൽഹിയിലെ നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ്. ദേശീയ തലസ്ഥാനത്ത് രാവിലെ 6 മുതൽ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 94-ാം പതിപ്പിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. യുജിസി നെറ്റ് ഡിസംബർ സെഷനിലേക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രജിസ്ട്രേഷൻ ആരംഭിച്ചു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.NTA.NIC.IN എന്ന വെബ്സൈറ്റിലൂടെ ഈ മാസം 28 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഇന്ന് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. പെൺകുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ ശബ്ദത്തിനും പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരുന്നതിനുമാണ് ഒക്ടോബർ 11 പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത്. ആലപ്പുഴ ചേർത്തല വള്ളമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയെ സ്കൂൾ അസംബ്ലിയിൽ മാപ്പ് പറയിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലപ്പുറം FC തിരുവനന്തപുരം കൊമ്പൻസിനെ നേരിടും. വൈകിട്ട് 7:30 തിരുവനന്തപുരം

സമയം 2 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയത്. അനൂപ് മേനോന്റെ രചന, രതീഷ് വേഗയുടെ സംഗീതം.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
2: പി ഭാസ്കരന്റെ രചനയ്ക്ക് രവീന്ദ്രന്റെ സംഗീതം. ഒരു മെയ് മാസ പുലരിയിൽ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കൂ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ
4: നാളെ രാവിലെ 10 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, ഗായകൻ കൃഷ്ണൻ ഗുരുവായൂർ അതിഥിയായി പങ്കെടുക്കുന്നു.
5: ഒരു ഒറ്റമുറിയുള്ള ഒരു വീട് കിട്ടി, ഒരു അടുക്കള ഒരു മുറി. ഇതില് ഞങ്ങളൊരു 5 ഒരു പെങ്ങള്, 4 അച്ഛൻ അമ്മ ഒക്കെ കൂടി ആ വീട്ടിൽ താമസിക്കുകയാണ്. അവിടെ നിന്നാണ് ജീവിതം ആരംഭിക്കുകയാണ്. ലോട്ടറി ടിക്കറ്റ് വെക്കുക, കല്യാണ പാർട്ടി വിളമ്പാൻ പോകും, അങ്ങനെ ഓരോരോ തൊഴിലുകൾ ചെയ്ത് അങ്ങനെ കയറി.
4: നാളെ രാവിലെ 10 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
3: ശശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക, വഴി കാട്ടുക നാരായണ രൂപം.
6: ഒ എൻ വി കുറുപ്പിന്റെ രചനയ്ക്ക് കണ്ണൂർ രാജൻ ഈണം നൽകി ചിത്ര പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം എന്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി.

ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ലംഹെ സ്പോൺസർ പരിപാടി.

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയപ്പൂക്കൾ. കർണ എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ ഗാനം.

0: ജനപഥം സ്പോൺസേർഡ് പരിപാടി ശനിയാഴ്ച വൈകുന്നേരം 5:02.
1: തിരപ്പുകളിലെ അടുത്ത ഗാനം പാടിയത് ഉണ്ണികൃഷ്ണനും ബോംബെ ജയശ്രീയും. ചിത്രം 'ഇരുവർ'

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.

0: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
1: തിരപ്പൂക്കൾ തുടരുന്നു. ജെന്റിൽമാൻ എന്ന ചിത്രത്തിൽ SV ബാലസുബ്രഹ്മണ്യം സുജാതയും പാടിയ ഗാനമാണ് അടുത്തത്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: വേദം പുതിയത് എന്ന ചിത്രത്തിൽ SV ബാലസുബ്രഹ്മണ്യവും ചിത്രയും സംഘവും പാടിയ ഗാനമാണ് അടുത്തത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായും കാണപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ആസ്മ. ശ്വാസകോശത്തെ ബാധിക്കുന്ന ഈ രോഗം കുട്ടികളിലും മുതിർന്നവരിലുമൊക്കെ ഒരുപോലെ കാണപ്പെടുന്നു. പലപ്പോഴും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ രോഗത്തെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് ശരിയായ ചികിത്സ നൽകിയാൽ ഈ രോഗം നമുക്ക് നിയന്ത്രിക്കുവാനാകും. ആസ്മയും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ഫോർട്ട് ഹോസ്പിറ്റലിലെ റെസ്പിറേറ്ററി മെഡിസിൻ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വിനീത, ഒപ്പം സ്മൃതിലക്ഷ്മി.
2: നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് ആസ്മ. ഈ രോഗാവസ്ഥയെക്കുറിച്ച് മാഡം ഒന്ന് വിശദീകരിക്കാമോ?
3: ആസ്മ എന്ന് പറഞ്ഞാല് വിട്ടുവിട്ട് വരുന്ന ശ്വാസം മുട്ടൽ. നമുക്ക് ചില ദിവസങ്ങൾ ശ്വാസം മുട്ട് കാണും, ചില ദിവസങ്ങൾ കാണത്തില്ല. അങ്ങനെ ഒരു അസുഖത്തിനാണ് സാധാരണ രീതിയിൽ ആസ്മ എന്ന് പറഞ്ഞറിയപ്പെടുന്നത്. ഇതിന്റെ കാരണം എന്ന് ചോദിച്ചാല് ശരിക്കും സംഭവിക്കുന്നത് ശ്വാസകോശത്തിലോട്ട് പോകുന്ന ശ്വാസനാളികൾ അമിതമായി ചുരുങ്ങുകയും അതിൽ നീർക്കെട്ടുണ്ടാകുകയും ചെയ്യുമ്പോൾ, ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഒരു വിട്ടുവിട്ട് വരുന്ന ശ്വാസം മുട്ടല്, ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകുമ്പോൾ ഉള്ള ശ്വാസം മുട്ടലും, പിന്നെ ഈ നീർക്കെട്ട് കാരണം ചുമയും കഫവും. അപ്പൊ ഈ വിട്ടുവിട്ട് വരുന്ന ശ്വാസം മുട്ടല്, ചുമ, കഫം, നെഞ്ചിനൊരു പിടുത്തം, ഈ ഒരു അവസ്ഥയ്ക്കാണ് ആസ്മ എന്ന് പറയുന്നത്.
2: പലതരത്തിലുള്ള ശ്വാസം മുട്ടൽ അനുഭവപ്പെടാമല്ലോ, എല്ലാത്തരം ശ്വാസം മുട്ടലും ആസ്മ തന്നെ ആകണമെന്നുണ്ടോ?
3: അല്ല, എല്ലാം ശ്വാസം മുട്ടലിനെ നമുക്ക് ആസ്മ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരത്തില് ശ്വാസകോശത്തിലോട്ട് ശ്വാസനാളികള് ഓക്സിജൻ എത്തിക്കും. എന്നാൽ ഈ ഓക്സിജന്റെ അളവ് കുറയുമ്പോഴാണ് ഒരു ശ്വാസം മുട്ടൽ എന്ന് ആൾക്കാർക്ക് അനുഭവപ്പെടുന്നത്. ഓക്സിജന്റെ അളവ് കുറയാൻ പല കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ രക്തമാണ് ഓക്സിജൻ എല്ലാം ശരീരഭാഗത്തിൽ എത്തിക്കുന്നത്. അപ്പോൾ ഈ രക്തം തന്നെ കുറഞ്ഞാൽ ശ്വാസം മുട്ടം ഉണ്ടാവാം. നമുക്ക് സാധാരണ കാണുന്നത് അനീമിയ, വെളർച്ച, അതിൽ നമുക്ക് ഹീമോഗ്ലോബിന്റെ അളവ് കുറയും. അപ്പം സ്വാഭാവികമായിട്ട് ഓക്സിജൻ കൊണ്ടുപോകുന്ന അളവ് അങ്ങ് കുറയും, അത് നമുക്ക് ശ്വാസം മുട്ടലായി വരാം. രണ്ടാമത്തെ കാരണമാണ് ഹൃദയം. ഹൃദയമാണ് ഓക്സിജൻ ഉള്ള രക്തം മറ്റുള്ള ശരീരത്തിന്റെ ഭാഗങ്ങളോട് എത്തിക്കുന്നത്, പമ്പ് ചെയ്ത് എത്തിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിന്റെ

0: പ്രവർത്തനത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതും ശ്വാസമുട്ടലായിട്ട് തന്നെ അനുഭവപ്പെടും. മൂന്നാമത്തതാണ് ശ്വാസകോശം. ശ്വാസകോശത്തിൽ പല കാരണങ്ങൾ കൊണ്ട് ശ്വാസമുട്ടുണ്ടാവും. ആദ്യം നീ പറഞ്ഞതുപോലെ ആസ്മ, രണ്ടാമത്തെ പുകവലി കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണ് COPD. അതിൽ നമ്മുടെ ഫിൽട്ടറിംഗ് കപ്പാസിറ്റി കുറഞ്ഞിട്ട് അതുകൊണ്ടും ഓക്സിജന്റെ അളവ് കുറയുകയും ശ്വാസമുട്ടായിട്ട് തന്നെയാണ് വരുന്നത്. അതുപോലെ ശ്വാസകോശത്തിലെ പല അസുഖങ്ങളുണ്ട്, ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്, അതെല്ലാം ശ്വാസമുട്ടലായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിൽ ആസ്മ തന്നെയാണോ കാരണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പരിശോധിച്ചതിന് ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ.
1: ആസ്മ രോഗമുള്ള ഒരാൾക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
0: ആസ്മാക്കാര് സാധാരണ രീതിയിൽ പറയുന്നത് വിട്ടുവിട്ട് വരുന്ന ശ്വാസമുട്ടൽ, കൂടുതലും രാത്രികളിലും വെളുപ്പാങ്കാലത്തും ആയിരിക്കും ഈ ശ്വാസമുട്ട്. ആ ശ്വാസമുട്ടിന്റെ കൂടെ കഫമില്ലാത്ത ചുമ കാണും, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കഫം വരുന്ന ചുമ. ചുമയും മിക്കവാറും രാത്രിയിലും വെളുപ്പാങ്കാലത്തും ആയിരിക്കും. അത് ചിലപ്പം അങ്ങ് ഉച്ചയാകുമ്പോഴത്തേക്കും തനിയെ മാറും, ചിലപ്പം നമ്മൾ ചികിത്സിച്ചതിന് ശേഷം മാറും, പിന്നെ കുറച്ചു നാൾ കാണത്തില്ല. പിന്നെ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ, ചിലപ്പം തണുപ്പടിക്കുമ്പോഴോ ചിലപ്പോൾ ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥമോ എന്തെങ്കിലും ഒരു പ്രിസിപിറ്റേറ്റിംഗ് ഫാക്ടർ എന്ന് പറയും, ഒരു ട്രിഗർ ഉണ്ടെങ്കിൽ അപ്പോഴും വീണ്ടും പെട്ടെന്നൊരു ശ്വാസം മുട്ട് വരും. അങ്ങനെ മാസത്തിൽ മൂന്നാല് പ്രാവശ്യം ഇങ്ങനത്തെ അസുഖം വരുന്നു. രാത്രിയാകുമ്പോഴത്തേക്കും വിമിഷ്ടം കാരണം എഴുന്നേറ്റൊക്കെ ഇരിക്കുന്ന ചുമക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു കൃത്യമായിട്ട് ഹിസ്റ്ററി. പിന്നെ പാരമ്പര്യം, ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്ക് പാരമ്പര്യം കാരണമാണ് ഇത് വരുന്നത്. അപ്പൊ അമ്മയ്ക്കും അച്ഛനും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം ചോദിക്കണം. പിന്നെ വീട്ടിൽ വേറെ എന്തെങ്കിലും ട്രിഗർ ഉണ്ടോ, അങ്ങനെയെല്ലാം ഹിസ്റ്ററി എടുത്തതിന് ശേഷം നമുക്കിതിന് കുറച്ച് ടെസ്റ്റുകളുണ്ട്. പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും, നമുക്ക് ശ്വാസമുട്ട് ഉണ്ടോ ഇല്ലയോ എത്ര ശതമാനം ഉണ്ടെന്ന് അറിയാൻ പറ്റുന്ന ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ പലതരം പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഏത് അലർജനെ കണ്ടുപിടിക്കാൻ വേണ്ടി സ്കിൻ പ്രിക് ടെസ്റ്റ് അവൈലബിൾ ആണ്. പിന്നെ ബ്ലഡിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഇസ്നോഫിലിന്റെ കൗണ്ട് കൂടുതലായിരിക്കും, ഇസ്നോഫിൽ ഇൻഡ്യൂസ്ഡ് ആസ്മയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ IgE ലെവലും കൂടുതലായിരിക്കും. ഇങ്ങനെ ലക്ഷണങ്ങൾ വെച്ച് നമ്മൾ കൃത്യമായ ഹിസ്റ്ററി എടുത്തതിന് ശേഷം, പരിശോധിച്ചതിന് ശേഷം ആസ്മ ആണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
1: ആസ്മ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഡോക്ടർ?
0: നമുക്കിപ്പം ആസ്മ പാരമ്പര്യമായിട്ട് തന്നെ പറഞ്ഞു. അപ്പം ആ ഒരു ജനറ്റിക് ഫാക്ടേഴ്സ് ഒരു രോഗി ആളിലുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും ജീൻ എൻവയർമെന്റ് ഇന്ററാക്ഷൻ എന്ന് പറയും. അപ്പം അങ്ങനെ ജീൻസ് നമ്മുടെ അകത്തുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എൻവയർമെന്റൽ എക്സ്പോഷർ വരുമ്പോൾ അതൊരു ട്രിഗർ ആയിട്ട് വന്നിട്ട് പല പ്രാവശ്യം ആസ്മ അറ്റാക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഒന്ന്, നമ്മുടെ വീട്ടിന്റെ അകത്തുള്ള പൊടി, ഈ പൊടി ചെള്ള് എന്ന് പറഞ്ഞൊരു ചെള്ള് നമ്മുടെ വീട്ടിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ എല്ലാം നമ്മുടെ മെത്തയുടെ അടിയിലും നമ്മുടെ പില്ലോസ് കർട്ടൻസിൽ എല്ലായിടത്തും ആ ഒരു പൊടി ചെള്ളുണ്ട്. അത് വലിയൊരു ട്രിഗർ ആണ്. ഇപ്പൊ വീട്ടിന്റെ അകത്ത് നമുക്ക് പറ്റുന്ന അത്രയും ക്ലീൻ ആയിട്ട് വെക്കണം. ഈ പില്ലോ കവേഴ്സ്, ബെഡ്ഷീറ്റ് എല്ലാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചൂടുവെള്ളത്തിൽ അത് കഴുകിയെടുക്കണം. നല്ല വീട്ടിൽ നല്ല വെളിച്ചം വേണം, നല്ല സൂര്യപ്രകാശം വേണം. പിന്നെ ഈ സ്റ്റഫ്ഡ് ടോയ്സ്, പിന്നെ കാർപ്പറ്റ് അങ്ങനത്തെ ഒക്കെ നമുക്ക് പറ്റുന്ന പോലെ അവോയ്ഡ് ചെയ്യണം. പെറ്റ്സ്, നമ്മുടെ വീട്ടിൽ പൂച്ച, പട്ടി, കോഴി, പ്രാവ്, അങ്ങനെ ഫേർഡ് ആനിമൽസ് പറയാം, അവരുടെ അകത്തുള്ള അവരുടെയിലുള്ള അലർജൻസ് ഒക്കെ ആസ്മ ഉണ്ടാക്കാം, പ്രിസ്പിറ്റേറ്റ് ചെയ്യാൻ, ട്രിഗർ ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. വീട്ടിന്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെയാ. പിന്നെ പുകവലി ഒരു വലിയൊരു കാരണമാണ്. പുക വലിക്കാൻ പാടില്ല, പിന്നെ പുക വലിക്കുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ അതും ഒരു ട്രിഗറാണ് ആസ്മ അറ്റാക്ക് വരാൻ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വീട്ടിന്റെ അകത്ത് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം. വീട്ടിന്റെ പുറത്താണ് ഈ പൊല്യൂഷൻ. അപ്പൊ അത് നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോവുകയാണെങ്കിൽ മാസ്ക് ഉപയോഗിക്കുക, പറ്റുന്നത്ര അങ്ങനത്തെ സാഹചര്യത്തിൽ പോവാതിരിക്കുക. ക്ലൈമറ്റ് ചേഞ്ച് ഒരു ആസ്മക്കാർക്ക് ഒരു ട്രിഗറാണ്. പെട്ടെന്ന് ചൂടിൽ നിന്ന് തണുപ്പിലോട്ട് പോകുന്നു, അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അതൊരു ട്രിഗറായിട്ട് വന്നിട്ട് ആസ്മ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ മഴയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഭിത്തിയൊക്കെ നനഞ്ഞിട്ട് അതിൽ ഫംഗൽ ഇത് വരും, ഫംഗൽ സ്പോർട്സ് വരും. ഫംഗൽ സ്പോർട്സും അതൊരു ആസ്മയുടെ ട്രിഗറാണ്. പിന്നെ നമുക്ക് പൊതുവെ അറിയാം മഴക്കാലത്ത് വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടുതലാണ്. അപ്പം ഈ ആസ്മ ഉള്ളവരിൽ വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അത് അങ്ങ് ആസ്മ ട്രിഗറായിട്ട് ആക്ട് ചെയ്തിട്ട് നമ്മുടെ ലക്ഷണങ്ങൾ കൂട്ടും, ചുമയും ശ്വാസമുട്ടും കൂട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തണുത്ത ഭക്ഷണമൊക്കെ ഒഴിവാക്കാൻ നോക്കണം, പിന്നെ വൈറൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നോക്കണം, വൈറൽ ഇൻഫെക്ഷൻ ഉള്ളവരുടെ അടുത്ത് പോകാതിരിക്കാൻ നോക്കണം.
1: ഒരാൾക്ക് ആസ്മ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ മാഡം?
0: ആസ്മ പലതരം ആസ്മയുണ്ട്. അതിനൊരു പ്രധാന കാരണം അലർജിക് ആസ്മയാണ്. അലർജിക് ആസ്മ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ പാരമ്പര്യമായിട്ടാണ് കണ്ടെത്തുന്നത്. അമ്മയ്ക്കും അച്ഛനും അലർജി ഉണ്ട്, ആസ്മയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആസ്മ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ തുടക്കം ചിലപ്പം ഇതുപോലെ കണ്ണ് ചൊറിച്ചിൽ, മൂക്കിന് ചൊറിച്ചിൽ, അതുപോലെ ഭയങ്കരമായിട്ട് തുമ്മൽ വരുന്നു, വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നിർത്താതെ തുമ്മുന്നു, ചിലർ സന്ധ്യ ആകുമ്പോൾ തുമ്മുന്നു വരെ, അത് പിന്നെ താഴോട്ട് പോയി തൊണ്ട ചൊറിച്ചിലാവും, പിന്നെ അത് ശ്വാസകോശം

0: ശേഷം ശ്വാസനാളികൾ എത്തുമ്പോഴത്തേക്കും അതൊരു ആസ്മയായി വരാൻ സാധ്യതയുണ്ട്. അലർജി വരാൻ കാരണം എന്ന് പറഞ്ഞാൽ അമിതമായി നമ്മുടെ ശരീരം പ്രതികരിക്കുന്നു. പല പദാർത്ഥങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് അത് അലർജിയായി വരുന്നത്. അത് പിന്നീട് മുന്നോട്ട് ആസ്മയായി വരുന്നത്. നമ്മുടെ കണക്ക് പ്രകാരം സൂചിപ്പിക്കുന്നത് അലർജിയുടെ തുമ്മലുള്ളവരിൽ ഒരു 40% ആൾക്കാരിൽ പിന്നെ അത് ആസ്മയായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആസ്മയുള്ള ആളുടെ നമ്മൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അതിനൊരു 80% ആൾക്കാർക്ക് അലർജിയുടെ തുമ്മലും നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ അലർജിയുടെ തുമ്മൽ കൺട്രോൾ ചെയ്താലേ ഈ ആൾക്കാരിൽ നമുക്ക് ആസ്മ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ.
1: ആസ്മയുണ്ടെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇൻഹേലറിനെ സംശയത്തോടെ നോക്കിക്കാണുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഹേലറിന്റെ പ്രാധാന്യത്തെപ്പറ്റി ഒന്ന് പറയാമോ ഡോക്ടർ?
0: ആസ്മ നമ്മളിപ്പം ലക്ഷണങ്ങൾ വെച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ആസ്മയാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഫലപ്രദമായ ചികിത്സ ഇൻഹേലർ മെഡിക്കേഷൻ തന്നെയാണ്. അതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. വലിക്കുന്ന മരുന്ന് ഉപയോഗിച്ചാൽ ഒരുപാട് പ്രശ്നമുണ്ട്, പിന്നെ നമുക്കത് മാറ്റാൻ പറ്റത്തില്ല, അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മരുന്നിന്റെ ഒരു രൂപം മാത്രമേ ഉള്ളൂ ഇൻഹേലർ മെഡിക്കേഷൻ. നമ്മൾ എന്തുകൊണ്ട് അത് ഇൻഹേലർ എടുക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്നിന്റെ അളവ് ഡോസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. നമ്മളിപ്പം ഒരു സാൽബ്യൂട്ടമോൾ, ഉദാഹരണത്തിന് സാൽബ്യൂട്ടമോൾ നമ്മൾ 2 mg ആണ് എടുക്കുന്നത്. അത് മില്ലിഗ്രാമിന്റെ ഒരു 1001 നമ്മൾ ഇൻഹേലർ ആക്കുമ്പോഴത്തേക്കും അത് ഉപയോഗിക്കത്തുള്ളൂ. അപ്പം അത്രയ്ക്ക് ഡോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അത് നേരെ ശ്വാസകോശം, നമ്മൾ വലിക്കുമ്പോൾ അത് നേരെ ശ്വാസകോശത്തിലോട്ടാണ് പോകുന്നത്. അപ്പം മറ്റുള്ള സൈഡ് എഫക്ട് ഒരുപാട് കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇതുവരെയുള്ള നമുക്ക് അറിയാവുന്ന ചികിത്സയിലെ ഏറ്റവും ഫലപ്രദമായിട്ടും ഏറ്റവും സൈഡ് എഫക്ട് കുറഞ്ഞ ചികിത്സയാണ് ഇൻഹേലർ മെഡിക്കേഷൻ. അപ്പം ഒരു ഡോക്ടർ ഒരു രോഗിയെ നമ്മൾ അസസ് ചെയ്തിട്ട് ഇൻഹേലർ മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഡോക്ടർ അത് റീഅസസ് ചെയ്യും. എല്ലാ 3 മാസമോ 6 മാസം കൂടുമ്പോൾ റീഅസസ് ചെയ്തിട്ട് എങ്ങനെയാണ് രോഗി റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞതിന് ശേഷം അത് നമ്മൾ ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നതിന് ശേഷം ഏറ്റവും മിനിമം ഡോസിലോട്ട് വന്ന് നിർത്തും. പൂർണ്ണമായിട്ട് നമുക്ക് നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആസ്മ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റത്തേ ഉള്ളൂ. അപ്പം പിന്നീട് ഒരു ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഒരു ട്രിഗർ വന്നാലും വീണ്ടും ആസ്മ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മരുന്ന് എടുക്കുന്നില്ലെങ്കിലും കയ്യിൽ എപ്പോഴും കരുതി വെച്ചേക്കണം. റിലീവർ എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. നമ്മൾ അത് എന്തെങ്കിലും കാരണം കൊണ്ട് പെട്ടെന്ന് ശ്വാസം മുട്ട് വന്നാൽ അപ്പോഴത്തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഹേലർ എപ്പോഴും കയ്യിൽ കരുതി വെക്കണം.
1: ജീവിതശൈലി രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ആസ്മ ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മാഡം?
0: അതെ, നമുക്ക് ഹൃദയരോഗമുണ്ട്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനത്തെ മറ്റുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ആസ്മയുടെ ചികിത്സ കൃത്യമായിട്ട് എടുക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കൂടുമ്പോൾ ഒരിക്കൽ ഡോക്ടറിനെ കണ്ട് അതിൻ്റെതായ രീതിയിൽ ചികിത്സ എടുക്കണം. കാരണം അവരിൽ ആസ്മ അറ്റാക്ക് വരികയാണെങ്കിൽ ഒരുപാട് മരുന്ന് എടുക്കേണ്ടി വരും. അപ്പം കോംപ്ലിക്കേഷൻസ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനത്തെ അസുഖക്കാർക്ക് ഇപ്പം വാക്സിനേഷൻ അവൈലബിൾ ആണ്. ഇൻഫ്ലുവൻസ വാക്സിനേഷൻ ഉണ്ട്, ന്യൂമോകോക്കൽ വാക്സിനേഷൻ ഉണ്ട്. വർഷത്തിൽ ഒരിക്കൽ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുകയും പിന്നെ നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കുകയാണെങ്കിൽ കൂടെ കൂടെയുള്ള വൈറൽ ഇൻഫെക്ഷൻ നമുക്ക് ഒരു നല്ല 10% കുറയ്ക്കാൻ പറ്റും.
1: ആസ്മയുള്ളവരിൽ കോവിഡ് രോഗബാധ ഉണ്ടാകുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാഡം ശ്രദ്ധിക്കേണ്ടത്?
0: ആസ്മയുള്ളവരിൽ കോവിഡ് വരികയാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കുന്നത് കൊണ്ട് കോവിഡ് കൂടുകയോ അത് പ്രശ്നമായി വരുമോ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ കൃത്യമായിട്ട് എടുക്കുന്ന ചികിത്സ അതുപോലെ മുടങ്ങാതെ എടുക്കണം. അത് വളരെ അത്യാവശ്യമാണ്. കാരണം കോവിഡ് വരുമ്പോഴത്തേക്കും ഒരു ഇൻഫെക്ഷനാണ്, അതൊരു വൈറൽ ഇൻഫെക്ഷൻ. അപ്പം തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മുടെ ആസ്മയുടെ ലക്ഷണങ്ങൾ കൂടും. ശ്വാസം മുട്ടും കഫക്കെട്ടും ചുമയും കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ് അതുപോലെ തന്നെ എടുക്കണം. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ എന്തൊക്കെ നമ്മൾ പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു അതെല്ലാം ചെയ്യുവാണെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ വലിയ പ്രശ്നമില്ലാതെ തന്നെ പോകാം. പിന്നെ അത് പ്രശ്നം കൂടാൻ സാധ്യതയുണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ക്രോണിക് ലങ് ഡിസീസാണ്, ശ്വാസകോശത്തിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പം കോവിഡ് വരുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മറ്റുള്ള ആൾക്കാരെക്കാളും കുറച്ച് കൂടുതൽ ദിവസം ചുമയും അത് ശ്വാസം മുട്ടും നിൽക്കാം. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ചികിത്സ എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല.
1: ആസ്മ രോഗം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി എന്ത് സന്ദേശമാണ് മാഡത്തിന് പകർന്നു നൽകാനുള്ളത്?
0: ആസ്മ രോഗം വരികയാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൃത്യമായിട്ട് അത് കണ്ടുപിടിച്ചതിന് ശേഷം ഡോക്ടറിൻ്റെ അടുത്ത് സമീപിച്ചിട്ട് ഡോക്ടർ ചികിത്സ പറയുന്നതനുസരിച്ച് പേടിക്കാതെ തന്നെ ഇൻഹേലർ മെഡിസിൻ കൃത്യമായിട്ട് പറഞ്ഞ ഡോസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആസ്മ കൺട്രോൾ ചെയ്തിട്ട് നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും.
1: ഇതുവരെ ആസ്മ രോഗത്തെപ്പറ്റിയും അതിന് ചികിത്സയെപ്പറ്റിയും നമ്മൾ

0: നമ്മളോട് സംസാരിച്ച ഡോക്ടർ വിനീതയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
4: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 4 മണി.

0: വചനാമൃതം.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഗാനാമൃതത്തിൽ മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ചെണ്ട എന്ന വാദ്യത്തിന്റെ സാന്നിധ്യം നാം കേട്ടല്ലോ. ഇന്നത്തെ ഗാനാമൃതത്തിലും അതുപോലെ ഒരു സംഗീത ഉപകരണത്തിന്റെ പശ്ചാത്തലം കൂടി ഉൾപ്പെടുത്തിയ ഗാനങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്. ഒരു സ്വതന്ത്ര സംഗീതോപകരണം എന്ന നിലയിലാണ് ഹാർമോണിയം ഉപയോഗിക്കുന്നത്. സംഗീതം പഠിക്കുന്നവർക്ക് ശ്രുതി ചേർത്ത് പാടാനും സംഗീത സംവിധാനം നിർവഹിക്കുന്നവർക്ക് അടിസ്ഥാന രാഗം ചിട്ടപ്പെടുത്തുന്നതിനും ഹാർമോണിയം കൂടിയേ തീരൂ. ചലച്ചിത്ര ഗാനങ്ങളിലെ ഹാർമോണിയത്തിന്റെ സാന്നിധ്യം ആ ഗാനത്തിന്റെ ചാരുത വർദ്ധിപ്പിക്കുന്നു. അത്തരം ചില ഗാനങ്ങളാണ് ഇന്ന് ഗാനാമൃതത്തിൽ. ഹാർമോണിയത്തിന്റെ ശബ്ദം കേട്ട് അതിശയത്തോടെ നിൽക്കുന്ന നായിക ആരാണ്? ഇത്രയും ശ്രുതിശുദ്ധമായി ലയാത്മകമായി ഹാർമോണിയം വായിക്കുന്നത് എന്ന അതിശയമാണ് നായികയ്ക്ക്. ഇറങ്ങിപ്പോയ പടവുകളിലൂടെ തിരികെ വളരെ വേഗം കയറി ചെന്ന് നിൽക്കുന്നതോ താൻ അതിശയിപ്പിച്ച നായകന് മുന്നിൽ? അദ്ദേഹത്തിന്റെ സംഗീതജ്ഞാനത്തെയാണ് താൻ കളിയാക്കിയത് എന്ന കുറ്റബോധത്തോടെ നിൽക്കുമ്പോൾ പശ്ചാത്തലത്തിൽ ഉയർന്നു കേൾക്കുന്ന ഹാർമോണിയത്തിന്റെ അതിശയിപ്പിക്കുന്ന വിസ്താരം.

അതെ, ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഈ ഗാനം നാം ഒരിക്കലും മറക്കില്ല. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, രവീന്ദ്രൻ ചിട്ടപ്പെടുത്തി, യേശുദാസ് ആലപിച്ച മനോഹര ഗാനം. എത്രയോ തവണ നാം ആ ഗാനം കേട്ടിട്ടുണ്ട് അല്ലെ? എങ്കിലും ഒരിക്കൽ കൂടി കേട്ടാലോ? ഇതാ ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഹാർമോണിയത്തിന്റെ പശ്ചാത്തലത്തിൽ വിരിയുന്ന മനോഹരമായ ഗാനം.

മലയാളത്തിലെ ആദ്യകാല ഗായകൻ കെ പി ഉദയഭാനു പാടിയ ഒരു ഗാനമാണ് ഇനി. 2010 പുറത്തിറങ്ങിയ പൃഥ്വിരാജ് നായകനായ താന്തോന്നി എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം എഴുതിയത് ടി എ ഷാഹിദ്, സംഗീതം തേജ് മെർവിൻ. തുടക്കം മുതൽ ഹാർമോണിയത്തിന്റെ സാന്നിധ്യം ആ വലിയ ഗായകന്റെ ശബ്ദത്തെ കൂടുതൽ ഇമ്പമുള്ളതാക്കുന്നു. കെ പി ഉദയഭാനു എന്ന വലിയ ഗായകനുള്ള ആദരം കൂടിയാണ് ഈ ഗാനം. അദ്ദേഹം അവസാനമായി ഒരു ചലച്ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം കൂടിയാണ് ഇത്. ഗാനം കേട്ടാലോ, കാറ്റു പറഞ്ഞതും എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം.

ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സ്വാധീനമുള്ള ദേശ് രാഗത്തിൽ എം എസ് ബാബുരാജ് ചിട്ടപ്പെടുത്തിയ ഈ ഗാനം ഒരിക്കലെങ്കിലും മൂളാത്തവർ ചുരുക്കം. പി ഭാസ്കരന്റെ വരികളിലെ പ്രണയവും വിരഹത്തിന്റെ നോവും ആവോളം ആവാഹിച്ച ഈണം ഹാർമോണിയത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ മിഴിവാർന്നതാകുന്നു. പരീക്ഷ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനം ഇന്നും സംഗീതാസ്വാദകർക്ക് പ്രിയപ്പെട്ടതു തന്നെ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: ബാലേട്ടൻ എന്ന ചിത്രത്തിലെ ഈ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. മലയാളത്തിന്റെ പ്രിയ അഭിനേതാവ് മോഹൻലാലാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജയചന്ദ്രൻ ഈണമിട്ട ഗാനം. കറുകറ കറുത്തൊരു പെണ്ണാണ് എന്ന് തുടങ്ങുന്ന ഈ ഗാനം ഒരു സംഘഗാനം എന്നതിനപ്പുറം രസകരമായ ദൃശ്യാനുഭവം പ്രദാനം ചെയ്യുന്നതാണ്.

എരഞ്ഞോളി മൂസ, ജയചന്ദ്രൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് ഇത്. തബലയും ഹാർമോണിയവും ചേർന്നുള്ള ശ്രുതിലയ സംഗമം എത്ര കേട്ടാലും മതിവരാത്തതാണ്. ഗ്രാമഫോൺ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് വിദ്യാസാഗർ. സംഗീത സന്ധ്യകളെ അനശ്വരമാക്കിയ ഒരു സംഘത്തിന്റെ കഥ പറയുന്ന ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ ഈ ഗാനം ആ ഗായക സംഘത്തിന്റെ മറക്കാനാകാത്ത അവതരണങ്ങളിൽ ഒന്നാണ്. ഒപ്പം ശ്രോതാക്കളായ നമുക്കും

പോകുന്നു. നാടകത്തിലെ നിർണായക രംഗം തനി നാടകശൈലിയിൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിന് ഏറ്റവും അനുയോജ്യമായ സംഗീതം തന്നെയാണ് ഗാനം ചിട്ടപ്പെടുത്തിയ എസ് പി വെങ്കടേഷ് തെരഞ്ഞെടുത്തത്. ചടുലവും എന്നാൽ ശ്രവ്യസുന്ദരവുമായ ഒരു നാടകഗാനം ഗാന്ധർവം എന്ന ചിത്രത്തിൽ നിന്ന്. കൈതപ്രമാണ് ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത്. ഈണം പകർന്നത് എസ് പി വെങ്കടേഷ്. എം ജി ശ്രീകുമാറും സുജാതയും ചേർന്നു പാടിയ ഒരു ഗാനം. മാലിനിയുടെ തീരങ്ങൾ തഴുകിവരും പനിനീർക്കാറ്റേ.

0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഗായകൻ കൃഷ്ണൻ ഗുരുവായൂർ അതിഥിയായി പങ്കെടുക്കുന്നു.
1: ക്ഷേത്രത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് പാടുക. അന്ന് വേഷവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റൊന്നിനോ ഒന്നിനെ ഞാൻ പ്രാതിനിധ്യം കൊടുക്കാറില്ല. ചിലപ്പോൾ അമ്പലക്കുളത്തിൽ കുളിച്ചിട്ട് ഈറിനോടുകൂടി വന്നിട്ട് അങ്ങനെ ഇരുന്ന് പാടും. അപ്പൊ രണ്ട് കണ്ണുടച്ചിരുന്നാ പാടുക. നമ്മുടെ മുമ്പിൽ ഈശ്വരൻ ഉണ്ടെന്നുള്ള ഒരു സങ്കല്പത്തിൽ രണ്ട് കണ്ണുടച്ചിരുന്ന് പാടും.
0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൌൺലോഡ് ചെയ്യുക.
1: മോഹിനിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനത്തിൽ ഹാർമോണിയം എന്ന സംഗീത ഉപകരണത്തിന്റെ ശോകാർദ്രമായ ഭാവം പൂർണമായും ഉൾക്കൊണ്ടിരിക്കുന്നു. ഏകാന്തമായ ജീവിതവും അതിൽ നിന്നുയരുന്ന വിഹ്വലതകളും ഉൾച്ചേർത്താണ് ശ്രീകുമാരൻ തമ്പി ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ശോകാർദ്രമായ ഒരു ഗാനം. ഇതിൽ ഹാർമോണിയം എന്ന സംഗീത ഉപകരണത്തിന്റെ മറ്റൊരു ഭാവം സംഗീത സംവിധായകൻ ജി ദേവരാജൻ ഒരുക്കിയിരിക്കുന്നു.

താളലയങ്ങളോടെ ശ്രോതാക്കളെ രസാത്മകമായ തലത്തിലേക്ക് എടുത്തുയർത്തുന്ന അനുഭവമാണ് ഖവാലി എന്ന സംഗീത പാരമ്പര്യത്തിനുള്ളത്. സൂഫി സംഗീത വഴികളിലെ അനുഭൂതിജന്യമായ ആലാപന ശൈലിയാണ് ഖവാലിയെ വ്യത്യസ്തമാക്കുന്നത്.

ഹാർമോണിയം, തബല, ഡോലക് തുടങ്ങിയ സംഗീതോപകരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഗാനം ആലപിക്കുന്നത്. നായകനോ നായികയോ ഗാനം നയിക്കുകയും കൂടെയുള്ളവർ കൈകൊട്ടി പ്രത്യേക അംഗചലനങ്ങളോടെ കൂടുതൽ ആസ്വാദ്യമാക്കുകയും ചെയ്യുന്ന ഖവാലി ശൈലിയിലുള്ള ഗാനങ്ങൾ മലയാളത്തിലുമുണ്ട്. അവയിൽ നിന്നൊരു ഗാനമാകട്ടെ ഇനി. സർപ്പം എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതിയ ഗാനമാണ് ഇത്. കെ ജെ ജോയ് ഈണമിട്ട് യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, പി സുശീല, വാണി ജയറാം എന്നിവരാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

രാഗങ്ങളെ മോഹങ്ങളെ എന്ന ഗാനത്തിന്റെ വരികൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആ ഗാനത്തിന്റെ കൂടെ ശ്രുതിമധുരമായി ഒഴുകിപ്പോകുന്ന ഹാർമോണിയത്തിന്റെ നാദമാണ്. താരാട്ട് എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഭരണികാവ് ശിവകുമാർ, രവീന്ദ്രൻ ചിട്ടപ്പെടുത്തി, യേശുദാസും എസ് ജാനകിയുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: ഗാനങ്ങളുടെ ഈണങ്ങളെ ശ്രുതിമധുരമാക്കുന്ന ഘടകങ്ങൾ നിരവധിയാണ്. ഒരു ഗാനം കേട്ടാൽ അത് മനസ്സിൽ തങ്ങി നിൽക്കുന്നതും വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്നതും അതിൽ നമ്മെ ആകർഷിക്കുന്ന എന്തോ ഒന്ന് ഉള്ളതുകൊണ്ടാണല്ലോ. ഇഷ്ടം ആപേക്ഷികമാണ്, ഓരോ വ്യക്തിക്കും ഓരോ ഇഷ്ടമാണ് അല്ലേ? എങ്കിലും പൊതുവായി ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളുടെ പട്ടികയിൽ ഈ കേട്ടതെല്ലാം ഉൾപ്പെടും എന്ന് കരുതട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മലയാള ചലച്ചിത്ര ഗാനങ്ങളിലെ വേറിട്ട ചില മധുര ഗാനങ്ങളുമായി ഇനിയും കേട്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.
1: ഗാനാമൃതം. രചന, ആഖ്യാനം, നിർവഹണം എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.

ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷാരിഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495963321, 9495563321, 9495569321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. മറക്കാതെ കേൾക്കുക.

0: സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിലെ പൂനമല്ലി വടപളനി പാത ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്കായി IIT മദ്രാസിൽ സ്ഥാപിച്ച സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്റർ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കരുതെന്നും ജനങ്ങളുടെ സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും സുപ്രീംകോടതി. ഡൽഹിയിലെ ബാരിക്കേഡ് സംവിധാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നും കോടതി. 16ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനം നാളെ ആരംഭിക്കും. സമ്മേളനം ഈ മാസം 29 വരെ. ഇന്ത്യൻ റെയിൽവേയിൽ 3548 ബിരുദതല തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അടുത്ത മാസം 6 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ലക്ഷദ്വീപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ ദ്വീപ് നിവാസികളുടെ ഭരണഘടനാപരവും മനുഷ്യാവകാശപരവുമായ അവകാശങ്ങൾ ലംഘിക്കുന്നതായി ആരോപിച്ച് ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കോഴിക്കോട്ട് നടപ്പാക്കുന്ന സ്നേഹസാഗരം പദ്ധതിയുടെ ഭാഗമായുള്ള 2ാം ഘട്ട സർവേ ആരംഭിച്ചു. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള സാഫ്, അക്ഷരസമുദ്രം പദ്ധതി എന്നിവയുടെ സഹകരണത്തോടെയാണ് സർവേ സംഘടിപ്പിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 13,613 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇൻഡോറിൽ രാത്രി 7-ന്. ISL ഫുട്ബോളിൽ ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റി മത്സരം രാത്രി 7:30 ഗോവയിൽ. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ഷാജഹാനും പരീക്കുട്ടിയും എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ്, അഫ്സൽ, ജയസൂര്യ, ദിവ്യ എസ് മേനോൻ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

ഓർമ്മകളിൽ ഒരു മഞ്ഞുകാലം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചത് ആന്റണി എബ്രഹാം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: വരണവാല്യം എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. രചന ബിജു തിരുമല, സംഗീതം നിസരി ഉമ്മർ.

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കേട്ടു.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ. മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി ആര്യശാല.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
4: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
5: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: കൈതപ്രം വരികളെഴുതി ജേക്സ് വിജോയി ഈണം നൽകി വിശാൽ മിശ്ര, ആവണി മൽഹർ എന്നിവർ പാടിയത് ചിത്രം പള്ളിച്ചട്ടമ്പി.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: കൈതപ്രം വരികളെഴുതിയ മറ്റൊരു ഗാനം കേൾക്കാം. ഒരാൾ മാത്രം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. ഈ ഗാനത്തിന് സംഗീതം നൽകിയത് ജോൺസൺ.

0: എംആർടി ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലെ കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എംആർടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: കാസനോവ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഗോപി സുന്ദർ, പാടിയത് കാർത്തിക്, വിനീത് ശ്രീനിവാസൻ, നജീം അർഷാദ്, രൂപ കല്യാണി.

ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് തേജ്. ചിത്രപാടിയ ഗാനം ചിത്രം മാണിക്യൻ.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: മരുഭൂമിയിലെ ആന എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന്റെ വരികൾ ഹരിനാരായണൻ, സംഗീതം രതീഷ് വേഗ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ബോഡിഗാർഡ് എന്ന ചിത്രത്തിൽ രഞ്ജിത് ഗോവിന്ദ് പാടിയ ഗാനം. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം ഔസേപ്പച്ചൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6:00.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഭാവിയിലെ വെല്ലുവിളികൾക്ക് മികച്ച പരിഹാരങ്ങൾ നൽകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമ

ഭാവിയിലെ വെല്ലുവിളികൾക്ക് മികച്ച പരിഹാരങ്ങൾ നൽകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമ

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലുമേടും ഹോർട്ടി കോർപ്പിന്റെ തേൻ ഗുണനിലവാര പരിശോധന ലാബ്, പ്രവർത്തന ഉദ്ഘാടനം, റിപ്പോർട്ട്. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീതസുധ, MKS ശിവ, MKS നടരാജൻ എന്നിവർ അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി, 10:30 നിഷാ സുരഭി, 11:00 സുഭാഷിതം കെ ജനാർദ്ദനൻ പിള്ള അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ടി എൽ ഗിരിജ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, എൻ വി കൃഷ്ണവാര്യർ എഴുതിയ ആഫ്രിക്ക എന്ന കവിത, ആലാപനം പൂജാ സുനിൽ, ഉദയഗീതം പുതുക്കോട് കൃഷ്ണമൂർത്തി, തൃപ്പൂണിത്തറ കെ ലളിത എന്നിവരും സംഘവും പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരുന്നു. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ഗ്രാമകേരളം, 7:15 ആയുരാരോഗ്യം, ചരിത്രത്തിൽ ഇന്ന്, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 168. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, ഗായകൻ കൃഷ്ണൻ ഗുരുവായൂർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു, 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. സൈനിക ക്ഷേമ വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെറീഫ് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. 12:02 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരയിപ്പൂക്കൾ. 12:40 പ്രകാശധാര, സ്ത്രീകളും രക്തദാനവും, ഡോക്ടർ വിനു രാജേന്ദ്രൻ സംസാരിക്കുന്നു. 12:50, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഏകതാര, 2:02 ഹലോ ഡോക്ടർ, കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. തിരയിപ്പൂക്കൾ, 3:00 വെള്ളി വെളിച്ചം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 4:00 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലുമീടും പുതിയ നായക്കുട്ടി പരിചരണവും പരിപാലനവും, ഡോക്ടർ ദിവ്യ ആർ നായരുമായി അഭിമുഖം, 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 ഗ്രാമഫോൺ, 9:30 നവരാത്രി സംഗീതോത്സവം 2026 ഒന്നാം ദിവസം തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ നാളെ സഞ്ജയ് സുബ്രഹ്മണ്യൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം, എസ് വരദരാജൻ വയലിൻ, നെയ്വേലി വെങ്കടേഷ് മൃദംഗം, ആലത്തൂർ രാജഗണേഷ് ഗഞ്ചിറ, മുഖ്യകൃതി ദേവി ജഗജ്ജനനി, രാഗം ശങ്കരാഭരണം. രാത്രി 11:00 സുഭാഷിതം പ്രൊഫസർ ടി എൽ ഗിരിജ അവതരിപ്പിച്ചത്, 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സമാപിക്കുന്നു. ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 24°C, പെയ്ത മഴ 2.5 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2°C, കുറഞ്ഞ താപനില 24.4°C. അറിയിപ്പുകൾ സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം നായിക.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം, എം ജി ശ്രീകുമാറും സുജാതയും ഗംഗോത്രി എന്ന ചിത്രത്തിൽ പാടിയത്.

സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ സന്ധ്യാഗീതം. ഇന്ന് സന്ധ്യാഗീതത്തിൽ ആദ്യം ചുങ്കക്കാരും വേശ്യകളും എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. ഗാനരചന PK ശ്രീനിവാസൻ, സംഗീതം ബിജു പൗലോസ്.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: സംഗീത് ലൂയിസിന്റെ വരികൾക്ക് പാർത്ഥസാരഥിയുടെ സംഗീതം. സരിത രാജീവ് പാടിയത് ചിത്രം ആശംസകളോടെ അന്ന.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തി ആർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ മുതൽ. സമ്മേളനം ഈ മാസം 29 വരെ. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി CP ജോൺ. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരുകൾ മാറിയിട്ടും തമിഴ്നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമുള്ള പ്രതിബദ്ധതയിൽ മാറ്റമുണ്ടായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഈ പദ്ധതികൾ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: This is a historic day for Tamil Nadu. We are inaugurating many completed projects and laying foundations for new ones. Some will make daily travel easier. Others will strengthen industry and trade. Together, they will create jobs for young people across Tamil Nadu. I congratulate the people of the state on this occasion.
0: സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വെക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഗതാഗത നിയന്ത്രണങ്ങൾക്കനുസൃതമായി ജനങ്ങളുടെ സുഗമമായ നീക്കം ഉറപ്പാക്കണം. മെട്രോ സേവനങ്ങൾ, ഇന്റർനെറ്റ് എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും ഡൽഹിയിലെ ബാരിക്കേഡുകളുടെ വിന്യാസം പുനഃപരിശോധിക്കണമെന്നും പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് അധികൃതർക്കെതിരെ കോടതിയലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ച സുപ്രീംകോടതി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭാഗം കേൾക്കുമെന്നും അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 9 ദിവസമാണ് സമ്മേളനം. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29th സമ്മേളനം അവസാനിക്കും. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ഗതാഗത മന്ത്രി CP ജോൺ റിപ്പോർട്ട് തേടി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നിവരിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എറണാകുളം എൻഫോഴ്സ്മെന്റ് RTOയിൽ നിന്ന് റിപ്പോർട്ട് തേടി. അമിതവേഗത്തിലെത്തിയ കാറിടിച്ച് ഇന്ന് പുലർച്ചെയാണ് 3 പേർ മരിച്ചത്. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി എക്സൈസ് മന്ത്രി M. ലിജു. പ്രതിയായ 19-കാരൻ വിവിധ ബാറുകളിൽ നിന്നായി മദ്യപിച്ചിരുന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായി മദ്യം നൽകിയ ബാറുകൾ തിരിച്ചറിഞ്ഞ് അടിയന്തരമായി കേസെടുക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. വനിതകൾക്ക് വേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചെട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ 110.04 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനുമായാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ മാസം 17 വരെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസിലിംഗും മാനസികാരോഗ്യ പിന്തുണയും ഉറപ്പാക്കും. തിരുവനന്തപുരം ജില്ലയിൽ ചിക്കൻഗുനിയ രോഗപ്രതിരോധത്തിനായി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്ന രീതി പുനഃസ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യ കവചം 2026 ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രം ആരോഗ്യ പ്രവർത്തകർ പോകുന്ന നിലവിലെ രീതി ഒഴിവാക്കി എല്ലാ വീടുകളിലും നേരിട്ടെത്തി പരിശോധനയും ബോധവത്കരണവും ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ All India Radio News Tiruvananthapuram Facebook പേജിലും AIR News

0: @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ്. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നടപടികളിൽ ഒന്നായിട്ടാണ് മുത്തലാഖ് നിരോധനത്തെ കണക്കാക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ബേളൂർ സബ്സ്റ്റേഷന് ബദൽ വൈദ്യുതി വിതരണത്തിനുള്ള 33 KV ഫീഡറിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
2: കാസർഗോഡ് ജില്ലയിലെ മാവുങ്കാലുള്ള 110 KV സബ്സ്റ്റേഷനിൽ നിന്നുള്ള 33 KV ലൈനിലൂടെയാണ് ബേളൂർ 33 KV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. ഈ ലൈനിന് ബദൽ വൈദ്യുതി വിതരണ സംവിധാനം ഒരുക്കുന്നതിനായി അമ്പലത്തറയിൽ നിന്ന് ബേളൂരിലേക്ക് പുതിയ 33 KV ഫീഡർ നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ നൽകിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പ്രത്യേക ട്രാൻസ്മിഷൻ സർക്കിൾ അനുവദിക്കുന്നത് പദ്ധതികളുടെ ആസൂത്രണത്തിനും നിർവഹണത്തിനും കൂടുതൽ സഹായകരമാകുമെന്നും അധികൃതർ പറഞ്ഞു.
1: തുലാമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ അരവണക്ഷാമത്തിന് സാധ്യതയെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. അരവണ നിർമ്മാണം മറ്റന്നാൾ ആരംഭിക്കും. ഉണക്കലരി ഉൾപ്പെടെ അരവണ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 18 വലിയ കാണിക്ക. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 നീണ്ടു നിൽക്കുന്ന അൽപ്പശി ഉത്സവത്തിനാണ് ഇന്ന് കൊടിയേറിയത്. 9 ദിവസമായ ഈ മാസം 19 രാത്രി സുന്ദരവിലാസം കൊട്ടാരത്തിലാണ് പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പള്ളിവേട്ട നടക്കുന്നത്. ഈ മാസം 20 ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ അൽപ്പശി ഉത്സവം സമാപിക്കുന്നത്. ആറാട്ട് ഘോഷയാത്രയോടനുബന്ധിച്ച് ഈ മാസം 20 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വൈകുന്നേരം 4 മുതൽ രാത്രി 9 വരെ അടച്ചിടും.
1: തിരുവനന്തപുരത്തെ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര അല്പസമയത്തിനകം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തും. ഉച്ചയോടെ നേമത്തെത്തിയ ഘോഷയാത്രയ്ക്ക് തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ ആചാരപരമായ സ്വീകരണം നൽകിയിരുന്നു. ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. അതേസമയം വിഗ്രഹ ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാത്രി 8 വരെ ഘോഷയാത്ര കടന്നുപോകുന്ന പള്ളിച്ചൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം റോഡിലാണ് നിയന്ത്രണം. വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ വിൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇൻഡോറിലാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. 26 വാർഷികത്തോടനുബന്ധിച്ച് BSNL കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയവുമായി ചേർന്ന് തിരുവനന്തപുരത്ത് മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. PMG ജംഗ്ഷന് സമീപത്തുള്ള BSNL കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിച്ച് 5 km മാരത്തണിൽ 600 പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വെക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം നാളെ മുതൽ. സമ്മേളനം ഈ മാസം 29 വരെ. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗതമന്ത്രി CP ജോൺ. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
4: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുകയാണ്. ആഘോഷം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സാംജി ആറാട്ടുപുഴ.

0: ഇന്നത്തെ സന്ധ്യാഗീതം ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയനും വേടും
2: എല്ലാ ശ്രോതാക്കൾക്കും വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. സത്യസന്ധതയോടെ ജീവിക്കുന്ന ഒരാൾക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയും. സത്യത്തിന്റെ വഴി ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളതായി തോന്നാം. എങ്കിലും സത്യസന്ധതയിലൂടെ നേടിയ നേട്ടങ്ങൾ മാത്രമാണ് ദീർഘകാലം നിലനിൽക്കുന്നത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലെ

0: ഇടുക്കിയിലേക്ക് പോയാലോ? ഹോർട്ടികോർപ്പിന്റെ മാവേലിക്കരയിലെ തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ നടന്ന തേൻ ഗുണനിലവാര പരിശോധനാ ലാബ് ഉദ്ഘാടനത്തിന്റെ റിപ്പോർട്ടാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്: ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ് പശുക്കളിൽ ക്ഷീരസന്നി രോഗം ഉണ്ടാകുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ഹോർട്ടികോർപ്പിന്റെ മാവേലിക്കരയിലെ തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ നടന്ന തേൻ ഗുണനിലവാര പരിശോധനാ ലാബ് ഉദ്ഘാടനത്തിന്റെ റിപ്പോർട്ട്.
1: കേരള സ്റ്റേറ്റ് ഹോർട്ടികൾച്ചറൽ പ്രോഡക്ട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ ഹോർട്ടികോർപ്പ് പഴം പച്ചക്കറി സംഭരണ വിപണന രംഗത്ത് പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനമാണ്. തേനീച്ച വളർത്തൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന സംസ്ഥാന നോഡൽ ഏജൻസി കൂടിയാണ് ഹോർട്ടികോർപ്പ്. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിൽ പ്രവർത്തിക്കുന്ന ഹോർട്ടികോർപ്പിന്റെ തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ നാഷണൽ ബീ ബോർഡിന്റെ സാമ്പത്തിക സഹകരണത്തോടെ തേൻ ഗുണനിലവാര പരിശോധനാ ലാബ് ഇക്കഴിഞ്ഞ 7-ാം തീയതി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. തേനീച്ച വളർത്തൽ പ്രോത്സാഹന പദ്ധതികളുടെ വിപുലീകരണത്തിന്റെ ഭാഗമായാണ് തേൻ ഗുണനിലവാര പരിശോധനാ ലാബ് ആരംഭിച്ചത്. തേനിലെ ജലാംശം, വിഘടിത പഞ്ചസാരയുടെ അനുപാതം, കൃത്രിമമായ പഞ്ചസാരയുടെ അളവ്, HMF, തേനിലേക്ക് കലരുന്ന ഡയസ്റ്റസ് എന്ന ദഹനരസത്തിന്റെ സാന്നിധ്യം തുടങ്ങി തേനിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന മുഴുവൻ പരിശോധനകളും ഇവിടെ നടത്താൻ കഴിയും. തേനിലെ പൂമ്പടിയുടെ പ്രത്യേകത പരിശോധിച്ച് തേനിനെ സസ്യനാമത്തിൽ വർഗീകരിക്കാൻ കഴിയുന്നതിലൂടെ തേനിന് ഉയർന്ന വില ലഭിക്കുകയും തേനീച്ച കർഷകർക്ക് ഏറെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും. ഹോർട്ടികോർപ്പ് തേൻ ഗുണനിലവാര പരിശോധനാ ലാബിന്റെ ഉദ്ഘാടനം സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിച്ചു.
2: പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള മധുര സമ്മാനമാണ് തേൻ എന്നുള്ളത്. ആ മധുരത്തിനൊപ്പം ഇത്രയധികം ശാരീരികമായ ഗുണം ലഭിക്കുന്നതായ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതി കൂടിയാണ് തേൻ എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ കമ്പോണൻസും ഇല്ലാതെ പ്രകൃതിദത്തമായിട്ടുള്ള തേൻ നല്ലപോലെ സംസ്കരിച്ചും പ്യൂരിഫൈ ചെയ്തും ഔഷധമേഖലയിലും ജനങ്ങൾക്കും എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വവും ദൗത്യവുമാണ്. തേൻ ഉൽപ്പാദനവും അതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ലഭ്യമാക്കലും അത് കർഷകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗുണങ്ങൾ ലഭ്യമാകുന്ന സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. ഈ ലാബിന്റെ പരിശോധനയിലൂടെ വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾ അവിടെ പരിശോധിക്കപ്പെടുകയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായിട്ടുള്ള ലാബുകൾ പലയിടങ്ങളിലായിട്ടുണ്ട്. ഈ ലാബുകളിൽ തേനിലെ ജലാംശമുൾപ്പെടെ വിഘടിത പഞ്ചസാരയുടെ അനുപാതം അടക്കം, കൃത്രിമ പഞ്ചസാര അതുണ്ടെങ്കിൽ അതിന്റെ അളവടക്കം, തേനിലേക്ക് കലരുന്നതായിരിക്കുന്ന ഡയസ്റ്റേസ് ഉൾപ്പെടെയുള്ള ഏതെല്ലാം ഘടകങ്ങളുണ്ടോ അത് മുഴുവൻ അറിയാനുള്ള എല്ലാ സംവിധാനവും ഇതിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വലിയ പ്രവർത്തനം കാർഷിക കേരളത്തിന് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒന്നാണ്. ഇന്ന് തേൻ വളർത്തൽ മാത്രമല്ല, തേൻ വളർത്തൽ മുഖ്യ കാർഷിക ഉപാധിയായി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്, മറ്റുള്ള കാർഷിക വൃത്തിയുടെ കൂടെ തേൻ വളർത്തൽ കൊണ്ടു നടക്കുന്ന ആളുകളുമുണ്ട്. ആദിവാസി ഗോത്രമേഖലയിൽ സവിശേഷമായ വനങ്ങളിൽ നിന്നുള്ളതായ ഏറ്റവും മനോഹരമായിട്ടുള്ള തേൻ ശേഖരിക്കുന്നതായ ഇടങ്ങളുമുണ്ട്, ഗോത്രവിഭാഗങ്ങളുമുണ്ട്. അന്തർദേശീയ മാർക്കറ്റിലേക്ക് ഏറ്റവും നല്ലതായ തേൻ എത്തിക്കാൻ സാധിച്ചാൽ അതിന് ലഭിക്കുന്നതായിരിക്കുന്ന വില പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു ബിസിനസ് ഗ്രൂപ്പുമായി ഉള്ള സംസാരത്തിനിടയിൽ അവർ പറഞ്ഞത് 1 ലിറ്ററിന് 2 ലക്ഷമോ 3 ലക്ഷമോ കിട്ടിയാലും എടുക്കാൻ കഴിയുന്നതായ തേൻ വിപണി അവിടെ റയർ ആയിട്ടുള്ള തേനുകൾക്ക് ലഭ്യമാണ് എന്നുള്ളതാണ്. സ്റ്റോറി ടെല്ലിംഗ് ഹണി, അത് കൃത്യതയോടുകൂടി ആ തലത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിന്റെ പല രീതിയിലുള്ള മാർക്കറ്റുകളും അവൈലബിൾ ആണ്. അതേസമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ മായം ചേർക്കപ്പെടുന്നതായിട്ടുള്ള ഒരു പദാർത്ഥം കൂടിയാണ് തേൻ എന്നുള്ളത്. വളരെയധികം ഗുണപരമായ തേനും ലഭിക്കും.

0: ഉപയോഗിക്കുന്നുണ്ട്, അതല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന തേനും ലഭ്യമാണ്. അപ്പൊ ഇത് പരിശോധനയ്ക്ക് വിധേയമായി അത് കൃത്യമായി എഫ് എസ് എസ് എഐയുടെയും അഗ്മാർക്കിന്റെയും ഒക്കെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് അതിന്റെ സർട്ടിഫിക്കേഷനോടുകൂടി ഔദ്യോഗിക ലാബിൽ നിന്നും പുറത്തു വരിക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ കഴിയുന്നതായ ഒരിടമായി ഈ ലാബ് പരിശോധനയിലൂടെ നമുക്ക് ലഭ്യമാവുകയാണ്. 14 ലാബുകൾ കേരളത്തിൽ പലയിടത്തായിട്ടുണ്ട്. സ്വാഭാവികമായി തേനീച്ച കർഷകരെ സംബന്ധിച്ച് അവർക്ക് വളരെ ദൂരത്ത് സഞ്ചരിക്കാതെ തന്നെ ഇത് മുഴുവൻ പ്രോസസ് ചെയ്തെടുക്കാൻ, പരിശോധിച്ച് കൃത്യതയോടുകൂടി സർട്ടിഫൈ ചെയ്ത് മാർക്കറ്റുകളിലേക്ക് എത്തിക്കാൻ ഇതിന്റെ ഫലമായി സാധിക്കുന്നു എന്നുള്ളത് പ്രത്യേകം സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. ഹോർട്ടികോർപ്പ് തന്നെ പല രീതിയിലുള്ള തേനുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിത്തേൻ ഉൾപ്പെടെ വെളുത്തുള്ളിത്തേൻ, നെല്ലിക്കത്തേൻ, ചക്കത്തേൻ, പൈനാപ്പിൾ തേൻ തുടങ്ങി പല തലത്തിലുള്ളതായിരിക്കുന്ന തേനുകളും ഏറ്റവും നന്നായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഹോർട്ടികോർപ്പ് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് നൽകുന്നതായിട്ടുള്ള സംഭാവനകൾ ചെറുതല്ല. ഈ കഴിഞ്ഞ ഓണത്തിന് 432 കോടി രൂപയുടെ സപ്ലൈകോയുടെ സെയിൽ നടന്നു. സബ്സിഡി കൊടുക്കാവുന്ന 13 ഐറ്റംസും യഥേഷ്ടം എല്ലാ ഷോപ്പുകളിലും ഉണ്ടായിരുന്നു. കൃഷിവകുപ്പ് 2000 ഓണച്ചന്തകളാണ് കേരളത്തിൽ നടത്തിയത്. ഈ തവണത്തെ ഓണച്ചന്തയുടെ സവിശേഷത ടോട്ടൽ ഡിജിറ്റൽ ആയിരുന്നു എന്നുള്ളതാണ്. വിവിധങ്ങളായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക. വന്യമൃഗശല്യത്തിന്റെ പ്രതിരോധത്തിന് വേണ്ടി ഒരു കാലഘട്ടത്തിലും അനുവദിക്കാത്ത തുക 192 കോടി രൂപയാണ് ഇത്തവണ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൈമാറിയിട്ടുള്ളത്. അത് മുഴുവൻ ക്രമീകരിച്ച് നല്ല പദ്ധതികളാക്കി ആവിഷ്കരിക്കാൻ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, വെറ്റിനറി യൂണിവേഴ്സിറ്റി, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളും സ്ഥാപനങ്ങളും എല്ലാവരും ഒന്നിച്ച് കർഷകരുടെ കൂടെ ഇരുന്ന് കർഷകരെ കേട്ട്, അവന്റെ ആവലാതികൾ കേട്ട് അത് പരിഹരിച്ച് അവരെ ചേർത്ത് നിർത്തി കാർഷിക മേഖലയെ സമൃദ്ധമാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ തലത്തിലുമുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നു. കതിർ കാർഷിക ക്ലബ്ബ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന പദ്ധതിയാണ്. ചെറുപ്പം കാർഷിക മേഖലയിൽ ഇല്ല, വളരെയധികം പരിമിതമാണ്. അവരെ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് സ്കൂളുകളിൽ കതിർ കാർഷിക ക്ലബ്ബ് ആരംഭം കുറിച്ചിട്ടുള്ളത്. ആ കതിർ കാർഷിക ക്ലബിന് നോഡൽ ടീച്ചർ ഉണ്ടാകും, ബാക്കപ്പ് കമ്മിറ്റി ഉണ്ടാകും, കതിർ സഞ്ചാരമുണ്ടാകും, കതിർ മാർക്കറ്റുകൾ നിലവിൽ വരും. 10,000 രൂപ വെച്ചുകൊണ്ട് സ്കൂളിലേക്ക് ആ പ്രവർത്തനത്തിന് കൊടുക്കും. അവർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാകും. ഈ വർഷം 500 സ്കൂളുകളിൽ അത് തുടങ്ങാനുള്ള നടപടിയെടുത്തു. അടുത്ത വർഷം മുഴുവൻ സ്കൂളുകളിലേക്കും കതിർ കാർഷിക ക്ലബിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് കാർഷിക പ്രവൃത്തി നടത്താൻ സംവിധാനമുണ്ടാക്കി കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് മാത്രമല്ല, അവർക്ക് അതിന്റെ പേരിൽ ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുകയാണ്.
1: തഴക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശീല രവീന്ദ്രൻ ഉണ്ണിത്താൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിന് ഹോർട്ടികോർപ്പ് മാനേജിംഗ് ഡയറക്ടറും കൃഷിവകുപ്പ് അഡീഷണൽ ഡയറക്ടറുമായ ശ്രീമതി സിന്ധു എസ് സ്വാഗതവും ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ എപ്പിക്കൾച്ചർ ശ്രീ സുനിൽ ബി നന്ദിയും പറഞ്ഞു. തേൻ കർഷകർക്കും ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ തേൻ ഗുണനിലവാര പരിശോധന ലാബ് പ്രയോജനപ്പെടും. ഹോർട്ടികോർപ്പ് മാനേജിംഗ് ഡയറക്ടറും കൃഷിവകുപ്പ് അഡീഷണൽ ഡയറക്ടറുമായ ശ്രീമതി സിന്ധു എസ്.
2: ഹോർട്ടികോർപ്പ് പഴം പച്ചക്കറി സംഭരണ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നാഷണൽ ബീ ബോർഡിന്റെ സഹായത്തോടുകൂടി, സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷന്റെ സഹായത്തോടുകൂടിയും മാവേലിക്കര കല്ലിമ്മേൽ ഒരു തേനീച്ച വളർത്തൽ കേന്ദ്രവും തേൻ ഉൽപാദനത്തിനുള്ള പരിശീലന പരിപാടികൾ നടക്കുന്ന ഒരു സംവിധാന സ്ഥാപനമായിട്ട് വികസിപ്പിച്ചിട്ടുണ്ട്. നാഷണൽ ബീ ബോർഡിന്റെ സാങ്കേതിക സഹായത്താൽ, സാമ്പത്തിക സഹായത്താലും ഈ കേന്ദ്രത്തിൽ ഒരു തേൻ പരിശോധനാ ലാബ് സജ്ജമാവുകയാണ്. തേനിലെ ജലാംശം, വിഘടിത പഞ്ചസാരയുടെ അനുപാതം, കൃത്രിമമായ പഞ്ചസാരയുടെ അളവ്, തേനിലേക്ക് കലരുന്ന ഡയസ്റ്റൈസ് എന്ന ദഹനരസത്തിന്റെ സാന്നിധ്യം തുടങ്ങി തേനിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന മുഴുവൻ പരിശോധനകളും ഇവിടെ നടത്താൻ കഴിയും. തേനിലെ പൂമ്പൊടിയുടെ പ്രത്യേകത പരിശോധിച്ച് തേനിനെ സസ്യനാമത്തിൽ വർഗീകരിക്കാൻ കഴിയുന്നതിലൂടെ തേനിന് ഉയർന്ന വില ലഭിക്കുകയും തേനീച്ച കർഷകർക്കേറെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും. തേനിന്റെ പരിശോധന എല്ലാത്തരം ഗുണഭോക്താക്കൾക്കുൾപ്പെടെ ഉൽപ്പാദകർക്കുൾപ്പെടെ ഈ ലാബിൽ ചെയ്യാവുന്നത്.

0: മാർക്കറ്റിംഗിന് മുമ്പ്, അതായത് വിപണിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തേനിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് ഉൽപാദകർക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. ഉപഭോക്താവിന് താൻ വാങ്ങിയിരിക്കുന്ന തേൻ ഗുണനിലവാരമുള്ളതാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ അവർക്കും ഈ ലാബിന്റെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. മാവേലിക്കര കല്ലുമേലുള്ള ഹോർട്ടികോർപ്പിന്റെ തേനീച്ച വളർത്തൽ കേന്ദ്രം 2003 സ്ഥാപിതമായതാണ്. റീജിയണൽ മാനേജർ എപ്പികൾച്ചർ എന്ന തസ്തിക ഉൾപ്പെടെ 15 ജീവനക്കാരാണ് ഈ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. നിലവിൽ 50 ടൺ തേൻ സംഭരിക്കുവാനും സൂക്ഷിക്കുവാനുമുള്ള സംവിധാനം ഇവിടെയുണ്ട്. ഇതിനു പുറമെ ഇടുക്കി കൊച്ചറയിലും ഇതുപോലെ ഒരു തേൻ സംഭരണ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിന്റെ കീഴിൽ തേനീച്ച വളർത്തൽ കർഷകരുടെ 2 FPO കർഷകോൽപാദക സംഘടനകളും രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്.
1: മാവേലിക്കര തേനീച്ച വളർത്തൽ കേന്ദ്രം റീജിയണൽ മാനേജർ എപ്പികൾച്ചർ ശ്രീ സുനിൽ ബി.
2: കേരള സംസ്ഥാനത്തിലെ തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും തേനീച്ച വളർത്തൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന സംസ്ഥാന നിർദ്ദിഷ്ട ഏജൻസിയാണ് ഹോർട്ടികോർപ്പ്. ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ നൽകി തേനീച്ച കർഷകരെ സംഘടിപ്പിച്ച് അവർക്ക് ഏകദേശം 40% സബ്സിഡിയിൽ തേനീച്ച കോളനികളും അനുബന്ധ ഉപകരണങ്ങളും നൽകി വരുന്നുണ്ട്. ഈ പദ്ധതികളിലൂടെയും അല്ലാതെയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേനെ നേരിട്ട് സംഭരിച്ച് സംസ്കരിച്ച് തേനും തേൻ അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി വിപണനം നടത്തുന്നുണ്ട്. അമൃത് ഹണി എന്ന ബ്രാൻഡ് ലൈനിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ക്രോഡീകരിക്കുന്നതിന് മാവേലിക്കര കേന്ദ്രീകരിച്ചുകൊണ്ട് തേനീച്ച വളർത്തൽ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. ഈ കേന്ദ്രം വഴി തേൻ സംഭരണവും സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും എല്ലാം ഇതിനുള്ള സൗകര്യങ്ങളെല്ലാം മാവേലിക്കര തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ ലഭ്യമാണ്. ഇനി പുതുതായി ഒരു സംരംഭത്തിലേക്ക് കടക്കുകയാണ്. അതായത് തേൻ സംസ്കരിക്കുന്നു, തേൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ തേനിലെ ഗുണനിലവാരത്തെക്കുറിച്ച്, തേനിൻ്റെ ഗുണനിലവാരം പരിശോധിക്കപ്പെടുന്നതിന് നമുക്ക് അക്മാർക്ക് ലാബുകളുണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്. എങ്കിൽ തന്നെ ഒരു കർഷകനെ നേരിട്ട് തേനിലെ ഗുണനിലവാരം പരിശോധിക്കണമെന്ന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ലാബുകൾ മാത്രമേ നമുക്ക് കേരളത്തിലുള്ളൂ. മാത്രമല്ല ഒരു കൺസ്യൂമറിന്, അയാളൊരു തേൻ മേടിച്ചു, ആ തേൻ ഗുണനിലവാരമുള്ള തേനാണോ അതെന്തെങ്കിലും ഫേക്ക് ഹണി ആണോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കർഷകർക്ക് പ്രയോജനകരമായ രീതിയിൽ മാറുന്നതിന് വേണ്ടിയാണ് തേൻ ഗുണനിലവാര പരിശോധന ലാബ്. അതിനകത്തുള്ള അക്മാർക്കും FSSAI പറഞ്ഞിരിക്കുന്ന എല്ലാ ഗുണനിലവാര ടെസ്റ്റുകളും കൂടി നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റി. അങ്ങനെയാണ് നമ്മുടെ ഈ പരിശോധന ലാബ് ചെയ്തിരിക്കുന്നത്. ഇത് മാവേലിക്കര തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ തന്നെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ബീ ബോർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതിൽ നമുക്ക് FSSAI പോലുള്ള ഏജൻസികൾ വയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഉയർന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. കാര്യം ഈ ബ്രാൻഡിങ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ബ്രാൻഡിങ് സ്വാഭാവികമായിട്ടും നമ്മൾ വർഷങ്ങളായിട്ട് ഒരു ബ്രാൻഡിങ് പാറ്റേൺ ആണ് പോകുന്നത് തേനിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അങ്ങനെ അല്ലാതെ തന്നെ തേൻ ഏത് പൂവിൽ നിന്നാണ് തേനെടുക്കുന്നതിനെ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തേനിനെ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്, പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലോ ഇന്ത്യയിലോ അത്ര വ്യാപകമായിട്ടത് ചെയ്യുന്നില്ല. ഇവിടെ അതുകൂടി നോക്കുന്നുണ്ട്. ഒരു ഒരു തേൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ തേൻ ഏത് ചെടിയുടെ ഏത് പൂവിൽ നിന്നാണോ തേനെടുത്തത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തേനെ ബ്രാൻഡ് ചെയ്യുന്നൊരു ഒരു ഭാഗത്തിലേക്ക് നമ്മുടെ ഈ ലാബ് ആരംഭിക്കുന്നതോടുകൂടി നമുക്കങ്ങനെ മാറാൻ കഴിയും. അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് എടുത്ത എല്ലാ തേനും നമ്മൾ തേനെന്ന് മാത്രമാണ് പറയാറുള്ളത്. പക്ഷേ ഏത് ചെടിയുടെ തേനും നമ്മൾ സ്പെസിഫൈ ചെയ്യാറില്ല. വ്യാപകമായ രീതിയിൽ കേരളത്തിലെ തേൻ എല്ലാം റബ്ബർ തേനാണ് എന്നുള്ളൊരു പ്രചരണമുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഏലം ധാരാളമായി കൃഷി ചെയ്യുന്ന തോട്ടത്തിൽ തേനീച്ച കോളനി സ്ഥാപിച്ചുകൊണ്ട് ഏലത്തിൻ്റെ തേൻ നമുക്ക് എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ കോഫി, വയനാട് ഇടുക്കി ജില്ല പോലുള്ള സ്ഥലങ്ങളിൽ കാപ്പി ധാരാളം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാവും, അവിടെ നമുക്ക് കാപ്പിയുടെ തേൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കശുമാവ് ധാരാളം നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ, വലിയ കശുമാവ് തോട്ടങ്ങളുണ്ടെങ്കിൽ ഈ തോട്ടങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് കശുമാവിൻ്റെ തേൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ എള്ള് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. നമ്മൾ ഓണാട്ടുകര ഏരിയയിലൊക്കെ കുറച്ച് നല്ല രീതിയിൽ എള്ള് കൃഷിയുള്ള സ്ഥലങ്ങളുണ്ട്. ഈ എള്ള് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തേനീച്ച കോളനികൾ സ്ഥാപിച്ചുകൊണ്ട് എള്ളിൻ്റെ തേൻ എടുക്കാൻ കഴിയും. ഇത് തേനീച്ചയുടെ പ്രത്യേക സ്വഭാവം വെച്ചുകൊണ്ട് ഒരു മോണോക്രോപ്പ് ഹണിയാണ് സാധാരണ കളക്ട് ചെയ്യാറുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരു പ്രദേശത്ത് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ തേൻ ഉളവാകുന്ന, തേൻ ലഭ്യമാകുന്ന ഏത് ചെടികളാണോ നിൽക്കുന്നത് അതിൽ നിന്ന് മാത്രമേ തേൻ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക മരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തേനെ ബ്രാൻഡ് ചെയ്യാൻ പറ്റും. കാഷ്യു ഹണിയെന്നും കോഫി ഹണിയെന്നും ഒക്കെ പറഞ്ഞ് ബ്രാൻഡ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ആദായം ലഭിക്കുന്നു. ഒന്ന് സാധാരണ റബ്ബർ തേനിന് നമുക്കൊരു 300 രൂപ അല്ലെങ്കിൽ 400 രൂപ ലഭിക്കുന്ന സ്ഥാനത്ത് അതേ കർഷകൻ തന്നെ ഏലത്തോട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ കാപ്പിത്തോട്ടത്തിൽ നിന്ന് തേനെടുക്കുകയാണെങ്കിൽ അതിന് കൂടും. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാം? അതായത് തേനിലടങ്ങിയിരിക്കുന്ന പൂമ്പൊടിയുടെ പരിശോധിച്ചിട്ട് ആ പൂമ്പൊടിയുടെ എണ്ണം എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഏറ്റവും കൂടുതൽ പൂമ്പൊടി ഏത് ചെടിയുടേതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ തേനെ ആ പൂവിൻ്റെ തേനായിട്ട് ബ്രാൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അതിലേക്ക് കൂടെ

0: ഹോർട്ടികോർപ്പ് കടക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ഒരു വൈവിധ്യമാർന്ന തേൻ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ ഏത് ചെടിയിൽ നിന്ന് തേനെടുക്കുന്നതിനെ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ബ്രാൻഡ് ചെയ്യുന്ന ഒരു മാർഗങ്ങളിലേക്ക് കൂടെ കടക്കാൻ ഈ ലാബ് ഉപകരിക്കുമെന്നാണ് പറയാനുള്ളത്.
1: ഹോർട്ടികോർപ്പിന്റെ മാവേലിക്കരയിലെ തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ നടന്ന തേൻ ഗുണനിലവാര പരിശോധന ലാബ് ഉദ്ഘാടനത്തിന്റെ റിപ്പോർട്ട് സമാപിക്കുന്നു.

0: ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
1: തേനീച്ച വളർത്തലിൽ ക്ഷാമകാല പരിപാലനം. തേനീച്ച വളർത്തുന്ന കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ക്ഷാമകാലം. കേരളത്തിൽ സാധാരണയായി മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് തേനീച്ചകൾക്ക് ഭക്ഷണ ലഭ്യത കുറയുന്നത്. കനത്ത മഴയും കാറ്റും കാരണം തേനീച്ചകൾക്ക് കൂടിന് പുറത്തേക്കിറങ്ങി ദീർഘനേരം ഭക്ഷണം ശേഖരിക്കാൻ കഴിയാതെ വരുന്നു. അതോടൊപ്പം പുഷ്പിക്കുന്ന സസ്യങ്ങളുടെ എണ്ണവും കുറയുന്നതിനാൽ ഭക്ഷണം ലഭിക്കുന്നത് കുറയുന്നു. ഇതിന്റെ ഫലമായി കോളനിയിലെ തേനീച്ചകളുടെ എണ്ണം കുറയാനും തേൻ ഉൽപാദനം താഴാനും സാധ്യതയുണ്ട്. ഈ കാലയളവിൽ തേനീച്ചക്കൂടുകളിൽ ആവശ്യത്തിന് തേനും പരാഗവും ശേഖരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. സ്വാഭാവിക ഭക്ഷണം അപര്യാപ്തമാണെങ്കിൽ പഞ്ചസാര ലായനി പോലുള്ള അനുബന്ധ തീറ്റ നൽകാം. എന്നാൽ ആവശ്യത്തിന് സ്വാഭാവിക ഭക്ഷണം ലഭിക്കുന്നുണ്ടെങ്കിൽ അധികമായി പഞ്ചസാര ലായനി നൽകേണ്ടതില്ല. ക്ഷാമകാലത്ത് കോളനിയുടെ ശക്തി നിലനിർത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ദുർബലമായ കോളനികൾ ഉണ്ടെങ്കിൽ അവയെ ശക്തമായ കോളനികളുമായി സംയോജിപ്പിക്കുന്നത് പരിഗണിക്കാം. കൂടാതെ മെഴുകുപുഴു, ഉറുമ്പ്, വാക്സ് മൂത്ത് തുടങ്ങിയ ശത്രുക്കളെയും കീടങ്ങളെയും കൃത്യമായി നിരീക്ഷിക്കണം. മൺസൂൺ അവസാനിച്ച് സെപ്റ്റംബർ മുതൽ പൂക്കളുടെ ലഭ്യത വർദ്ധിക്കുന്നതോടെ തേനീച്ചകളുടെ പ്രവർത്തനവും കോളനിയുടെ വളർച്ചയും വീണ്ടും മെച്ചപ്പെടും. അതിനാൽ മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള ക്ഷാമകാലം ശരിയായി കൈകാര്യം ചെയ്യുന്നത് അടുത്ത തേൻ ഉൽപാദന സീസണിലെ വിജയത്തിന് വളരെ പ്രധാനമാണ്.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
3: വാഴയെ ആക്രമിക്കുന്ന പിണ്ടിപ്പുഴുവിന്റെ വംശവർദ്ധന തടയാനായി വാഴത്തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക. നട്ട് 5-5.5 മാസം പ്രായമാകുന്നതോടെ വാഴത്തടയിൽ വണ്ടുകൾ മുട്ടയിടാൻ തുടങ്ങും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ വാഴപ്പോളകളുടെ ഉള്ളിലേക്ക് കടന്ന് പിണ്ടി തിന്നു വളരും. വാഴ മറിഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് മിക്കവാറും ഇതിന്റെ ആക്രമണം അറിയുക. ഈ വണ്ടിന്റെ ആക്രമണം തടയുന്നതിനായി വാഴയ്ക്ക് 5 മാസം പ്രായമാകുമ്പോൾ തന്നെ കളിമണ്ണ് കുഴച്ച് വാഴയുടെ പുറംപോളകളിൽ തേച്ചു പിടിപ്പിക്കണം. അല്ലെങ്കിൽ വേപ്പധിഷ്ഠിത കീടനാശിനി 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഇങ്ങനെ ചെയ്താൽ വണ്ട് മുട്ടയിടുന്നത് തടയുവാൻ സഹായിക്കും. പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമാണെങ്കിൽ ക്ലോർ പൈറിഫോസ് എന്ന കീടനാശിനി

0: പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം രണ്ടാഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചുകൊടുക്കുകയും ചെടിയിൽ തളിച്ചുകൊടുക്കുകയും ചെയ്യുക.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യമിതായിരുന്നു, ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ് പശുക്കളിൽ ക്ഷീരസന്നി രോഗം ഉണ്ടാകുന്നത്? ഉത്തരം, കാൽസ്യത്തിന്റെ അഭാവം മൂലമാണ് പശുക്കളിൽ ക്ഷീരസന്നി രോഗം ഉണ്ടാകുന്നത്. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെറീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495946531 ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം അമ്മക്കിളിക്കൂട്.

ദിൻനാഥ് പുത്തഞ്ചേരിയുടെ വരികൾ, രഞ്ജിൻ രാജിൻ്റെ സംഗീതം, ഹരിചരണം സാധിക കെയാറും സുമതി വളവ് എന്ന ചിത്രത്തിൽ പാടിയ ഗാനം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ത്രീമൻ ആർമി എന്ന ചിത്രത്തിൽ ബിജു നാരായണൻ പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം അച്ചു.

0: ചിൻപാട്ടിന്റെ താങ്കിന താളം താ കളിവിളയാട്ടത്തുള്ളാട്ടത്തരികിട മേളം താ.
1: സുഹൈൽ കോയയുടെ വരികൾക്ക് ജസ്റ്റിൻ വർഗീസ് സംഗീതം നൽകി. സഞ്ജിത് ഹെഡ്ഗെയും അനില രാജീവും പാടിയത് ചിത്രം ഓടും കുതിര ചാടും കുതിര.

ക്യാപുച്ചിന എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയത്. ഹസീന എസ് ഗാനത്തിൻ്റെ വരികൾക്ക് ഹേഷം അബ്ദുൾ വഹാബിൻ്റെ സംഗീതം.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: തമ്പുരാൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കൂ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി, ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസനും കാവ്യാജിത്തും പാടിയത്. രചന ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഭാവി വെല്ലുവിളികൾക്ക് മികച്ച പ്രതിവിധികളേകാൻ രാജ്യത്തെ യുവതയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മസ്തിഷ്ക പഠനത്തിനായുള്ള ബ്രെയിൻ സെന്റർ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കണമെന്നും സമാധാനപരമായ ഒത്തുചേരലുകൾ തടയരുതെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സഭാ സമ്മേളനം ഈ മാസം 29 വരെ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട 50 പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടി തീരത്ത് ബോട്ട് മറിഞ്ഞ് കുട്ടികൾ ഉൾപ്പെടെ 109 മരണം, 116 പേരെ കാണാതായി. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി CP ജോൺ. റൈഫിൾ ആന്റ് പിസ്റ്റൾ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ ഉദയവീർ സിദ്ധുവിന് സ്വർണം. പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. ഇന്റർകാശിയെ 2-0 തോൽപ്പിച്ചത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പുതുഞ്ചേരിയുടെ വരികൾ, ദേവയുടെ സംഗീതം, ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം ഫാൻറ്റം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: നികേഷ് കുമാർ ചെമ്പിലൂടിന്റെ വരികൾക്ക് രാഹുൽ രാജ് സംഗീതം നൽകി. രാഹുൽ രാജിനോടൊപ്പം ഹരിശങ്കർ, പൂർണശ്രീ, ഹരിദാസ് എന്നിവർ പാടിയത് ചിത്രം ആറാട്ട്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: എസ് രമേശൻ നായർ, വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ. ശ്രീനിവാസൻ പാടിയ ഗാനം കേൾക്കൂ, ചിത്രം ദോസ്ത്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് കീരവാണിയുടെ സംഗീതം. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം പുന്നാരം കുയിൽ.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: മറിയമ്മുക്ക് എന്ന ചിത്രത്തിൽ കാവാൽമ ശ്രീകുമാറും നജീം അർഷാദും ചേർന്ന് പാടിയ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം വിദ്യാസാഗർ.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് മാമ്പലം MKS ശിവ, MKS നടരാജൻ എന്നിവർ അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരികൾക്ക്, തവിൽ തിരുപ്പൻകൂർ TG മുത്തുകുമാരസ്വാമി, MKS ഷൺമുഖം. ആദ്യം ശുദ്ധസാവേരി രാഗത്തിൽ തായേ ത്രിപുര സുന്ദരി ഖണ്ഡചാപ്പ് താളം, പെരിയസ്വാമി തൂരൻ കൃതി.

0: ഇതുവരെ കേട്ടത് മാമ്പലം MKS ശിവ, MKS നടരാജൻ എന്നിവർ അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. തവിൽ തിരുപ്പൻകൂർ TG മുത്തുകുമാരസ്വാമി, MKS ഷൺമുഖം.
1: സംഗീതസുധ സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷൈജു ഷെരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496565631, 9496596321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ നിശാ സുരഭി. ഇന്ന് നിശാ സുരഭിയിൽ ആദ്യം സുദിനം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനം ആലപിച്ചിരിക്കുന്നത് എം ജി ശ്രീകുമാറും ചിത്രയും. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രാജാമണി.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. കെ ജനാർദ്ദനൻ പിള്ള അവതരിപ്പിച്ചത്.
1: മഹാത്മാഗാന്ധിയെപ്പോലെ ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള മറ്റൊരു മഹാൻ അടുത്ത കാലത്തെങ്കിലും ജീവിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ നിദാനം പലതാണെങ്കിലും അവയ്ക്കെല്ലാം ആധാരമായത് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതമാണ്. അദ്ദേഹം അനുഷ്ഠിച്ച സാമൂഹ്യ സാധനയാണ്. അതാണ് അദ്ദേഹത്തെ മഹാത്മാവാക്കിയത്. ഇക്കാലത്തേക്ക് ഏറ്റവും പ്രസക്തവും ആവശ്യവുമായ ഒരു സാധനാ രീതി, എല്ലാ മതവിശ്വാസികൾക്കും നാസ്തികർക്ക് പോലും അംഗീകരിക്കാവുന്നത്. അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ പറയുന്നു, ഞാൻ നേടാൻ ഇച്ഛിക്കുന്നത് നേടാൻ ഈ 30 കൊല്ലമായി നിരന്തരം യത്നിക്കുകയും തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ആത്മസാക്ഷാത്കാരമാണ്, ഈശ്വരന്റെ മുഖത്തോട് മുഖം കാണാനാണ്, മോക്ഷം പ്രാപിക്കാനാണ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ രാഷ്ട്രീയം, സാമൂഹ്യം, സാമ്പത്തികം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ സദാ ഇടപെട്ടതെന്തിന്? വല്ല കാട്ടിലോ ആശ്രമത്തിലോ ഇരുന്ന് തപസ് ചെയ്യുകയല്ലേ വേണ്ടിയിരുന്നത്? അല്ല തന്നെ. അദ്ദേഹം കാണാൻ ആഗ്രഹിച്ച ഈശ്വരൻ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ആളല്ല. പിന്നെ ആരാണ്? 1931 അദ്ദേഹം പറഞ്ഞു, ഈശ്വരന് ഒരു പൂർണ്ണ വിവരണം നൽകുന്നതിന് മനുഷ്യഭാഷയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ ഈ തീരുമാനത്തിലെത്തിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ സത്യമാണ്. യാതൊന്നിന് മാത്രമാണോ അസ്തിത്വമുള്ളത്? അതാണ് സത്യം. എല്ലാ വസ്തുക്കളും യാതൊന്നിനാലാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? അതാണ് സത്യം. സത്യം ഒന്നു മാത്രമാണ് സനാതനം. മറ്റെല്ലാം നൈമിഷികമാണ്. അതിന് രൂപമോ ആകാരമോ വേണമെന്നില്ല. അത് ശുദ്ധമായ ബോധമാണ്, ശുദ്ധമായ ആനന്ദം. എന്താണ് ആ സത്യം എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങളുടെ ഉള്ളിലുള്ള ശബ്ദം എന്താണോ പറയുന്നത് അത് തന്നെ സത്യം. തന്നെ ഉള്ളിലുള്ള സത്യത്തിൻ്റെ ശബ്ദം ഗ്രഹിക്കുക അത്ര എളുപ്പമല്ല. വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു അത്. അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം തുടങ്ങിയ യമനിയമാനുഷ്ഠാനങ്ങൾ ചിരകാലമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതിനാണല്ലോ. തികഞ്ഞ വിനയത്തോടെ തങ്ങളെ തന്നെ ശൂന്യമാക്കി തീർക്കാൻ കഴിയുന്നവർക്കേ യഥാർത്ഥ സത്യം കണ്ടെത്താൻ കഴിയൂ. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മാത്രമേ സത്യത്തെ സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്നാണല്ലോ ഭഗവത്ഗീത പറയുന്നത്. ഈ അഭ്യാസത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെയും സത്യദർശനം. അതുകൊണ്ട് ഓരോ വ്യക്തിയും തൻ്റെ അറിവിനൊത്ത് സത്യത്തെ പിന്തുടരുന്നതിൽ തെറ്റില്ല എന്നല്ല, അതാണ് അയാളുടെ കർത്തവ്യം. അങ്ങനെ സത്യത്തെ പിന്തുടരുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് താനെ തിരുത്തപ്പെട്ടുകൊള്ളും. ഈ ആപേക്ഷിക സത്യം നമ്മുടെ ഓരോ നിമിഷവുമുള്ള ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നാൽ, ഉള്ളിൽ നിന്ന് വരുന്ന ഈശ്വര നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാൻ നാം തയ്യാറായാൽ, നാം പടിപടിയായി ഉയർത്തപ്പെട്ട് സ്വസ്വരൂപമായ സത്യം സാക്ഷാത്കരിക്കാൻ പ്രാപ്തരാകുന്നു. ഊർജ്ജസ്വലമായ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ് ഗാന്ധിജി ഈ തപസ് അനുഷ്ഠിച്ചത്. കർമ്മനിവൃത്തിയും സത്യാന്വേഷണവും പരസ്പര വിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യ സമൂഹത്തിൻ്റെ നടുക്ക് നിന്നുള്ള പ്രവർത്തനത്തിൽ കൂടി മാത്രമേ സത്യാന്വേഷണം സാധിക്കൂ. പ്രവർത്തനമില്ലെങ്കിൽ സത്യപാലനത്തിനോ സത്യധ്വംസനത്തിനോ അവസരമെവിടെ? ഒരു ഈശ്വരഭക്തൻ പരനന്മയ്ക്കായുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുകയും വേണം. ഗാന്ധിജിയുടെ ഈ സത്യാന്വേഷണത്തിൽ എല്ലാ അന്യായങ്ങളോടുമുള്ള എതിർപ്പും അന്തർലീനമായിരുന്നു. അത് തന്നിലോ, സഹധർമ്മിണിയിലോ, കുടുംബത്തിലോ, ഇന്ത്യക്കകത്തോ പുറത്തോ ആവട്ടെ, നിസ്സാരമാണെന്ന് സാധാരണ കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിലും ആ പ്രയോഗം കാണാം. മനുഷ്യരിലെല്ലാം കുടികൊള്ളുന്നത് ഒരേ ഈശ്വരനാണെങ്കിൽ അവരിലുള്ള നീചത്വം കാണുന്നത് അസത്യമല്ലേ? ആ അസത്യത്തെ എതിർത്ത് അവസാനിപ്പിക്കാതെ അതുമായി പൊരുത്തപ്പെടുന്നത് സത്യധ്വംസനമല്ലേ? അയൽവാസിക്കും കൂടി അർഹതയുള്ള ജീവിതോപാധികൾ തൻ്റെ ജീവിത രീതി കൊണ്ട് അപകൃതമായാൽ അത് സത്യനിഷേധമല്ലേ? ഇങ്ങനെ ജീവിതത്തെ നേരിടുന്ന 100,000 കാര്യങ്ങളിൽ നാം സത്യവിരുദ്ധമായി വർത്തിക്കുന്നു, അസത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അസത്യാചരണം പോലെ തെറ്റാണ് അതിനെതിരായി പ്രവർത്തനവും, അതിന് വേണ്ടി വരുന്ന ജീവത്യാഗവും ഈശ്വരാരാധന തന്നെ. ഗാന്ധിജിയുടെ സത്യഗ്രഹം ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഈ യുഗത്തിൻ്റെ സാധനയാണ്.
0: കെ ജനാർദ്ദനൻ പിള്ള അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.

पलक तुमको तुम के जीवन लाख।

0: खुदा की कसम ये खुदाई न होती।
1: अगर आप तुमसे